0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും നാം ശ്രവിച്ചു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു.

0: നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
1: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, കൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തരഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അള്ളാഹു പറയുന്നു.
2: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
3: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക അൽ ബലാഉൽ മുബീൻ,
0: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പ്രേമുള്ള പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 ജൂലൈ 26, ഹിജ്റ വർഷം 1448, സഫർ 10.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഹാമീം സജദ 33 മുതൽ അവസാനം വരെ വചനങ്ങളും സൂറത്തു ശൂറ, സൂറത്തു സുഖ്റുഫ്, സൂറത്തു റഹ്മാൻ, സൂറത്തു ജാസിയാത്ത് ഇവയുടെ പാരായണങ്ങൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീലിൽ നമുക്ക് ലഭിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ വ്യത്യസ്ത അധ്യായങ്ങളുടെ പാരായണം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: هم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

حرج لكي لا يكون عليك حرج لكي لا يكون عليك حرج.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഈസ് ഖുർആൻ റേഡിയിൽ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. സൂറ അൽ ഇംറാൻ ആയത്ത് 21 മുതൽ 26 വരെയുള്ള വചനം ഖലീഫ അസ് സുനൈജിയുടെ ഖിറാഅത്താണ് അൽ മുഅല്ലിമിൽ നമ്മൾ കേൾക്കുന്നത്.

0: മഷാല്ലാ. ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ഇംറാൻ 21 മുതൽ 26 വരെയുള്ള വചനം. ഖിറാഅത്ത് ഖലീഫ അസ്സുനൈജി.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: ഇല്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
2: അധ്യായം 89, സൂറത്തുൽ ഫജ്ർ, പ്രഭാതം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. പ്രഭാതം തന്നെയാണ് സത്യം.
4: വചനം 2.
2: വലയാലിൻ, രാത്രികളും തന്നെയാണ്. പത്തു രാത്രികൾ തന്നെയാണ് സത്യം.
4: വചനം 3.
2: വശ്ശഫ്ഇ, ഇരട്ട തന്നെയാണ്, ഇണയായത് തന്നെയാണ്. വൽ വത്ർ, ഒറ്റയും.
3: വശ്ശഫ്ഇ വൽ വത്ർ,
2: ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം.
4: വചനം 4.
2: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യസ്ർ, അത് ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ.
3: വല്ലൈലി ഇദാ യസ്ർ,
2: രാത്രി അതു തന്നെയാണ് സത്യം, അത് ചരിച്ചുകൊണ്ടിരിക്കെ.
4: വചനം 5.
2: ഹൽ ഫീ ദാലിക, അതിലുണ്ടോ. ഖസമുൻ, സത്യം. ശപഥം. ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന്, കാര്യബോധം ഉള്ളവന്.
3: ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജ്ർ,
2: അതിൽ അഥവാ മേൽപ്പറഞ്ഞതിൽ കാര്യബോധമുള്ളവനു സത്യം അഥവാ സത്യത്തിനു വക ഉണ്ടോ.
5: ഉണ്ട്. സത്യം മുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. 1-ാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതി മാറ്റങ്ങളും കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിലാണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടുകൂടി പൂർവസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെ കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിൻ്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ

0: ുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതു പോലും ആയിരിക്കുകയില്ലേ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും ആവുകയില്ല. പക്ഷേ തന്റെ ദേഹവും ധനവും കൊണ്ടുപോയിട്ട് അവയിൽ ഒന്നുപോലും മടക്കിക്കൊണ്ടുവരാത്ത, അഥവാ ജീവനും ധനവും ബലിയർപ്പിച്ച മനുഷ്യനൊഴികെ, ഇരട്ടയും ഒറ്റയും അഥവാ ഇണയുള്ളതും ഇണയില്ലാത്തതും കൊണ്ടാണ് അടുത്ത രണ്ട് സത്യങ്ങൾ. രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരാത്ത എണ്ണങ്ങൾക്ക് ഇരട്ട അഥവാ ഷഫ എന്നും, അല്ലാത്തതിന് ഒറ്റ അഥവാ വത്ർ എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അള്ളാഹു മാത്രമേയുള്ളൂ. അവൻ്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു: അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിന്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ര നമസ്കാരം ചെയ്യുവിൻ. ഒറ്റ കൊണ്ടുദ്ദേശ്യം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ര നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശ്യം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളിൽ നിന്നും നാം രണ്ടു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം: സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവന്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവന്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റയ്ക്കും നൽകിയ വിവരണം. അഞ്ചാമത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിൻ്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെ പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 6.
2: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്,
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
2: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
1: വചനം 7.
2: ഇറോമ, അതായത് ഇറമിനെ കൊണ്ട്, ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ സ്തംഭത്തിൻ്റെതായ,
3: ഇറമ ദാതിൽ ഇമാദ്,
2: അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമുഗോത്രം.
1: വചനം 8.
2: അല്ലതീലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിത്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ നാടുകളിൽ,
3: അല്ലതീലം യുഖ്ലഖ് മിത്ലുഹ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
1: വചനം 9.
2: വസമൂദ, സമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരാണ്.

0: ആയ അസ്സഖ്റ പാറ, ബിൽവാദ് താഴ്വരയിൽ, താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
1: വചനം പത്ത്.
0: ഫിർഔനെ കൊണ്ടും. ദിൽ ഔതാദ് ആണികളുടെ ആളായ. കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
1: വചനം പതിനൊന്ന്.
0: അല്ലദീന തഗൗ അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ. ഫിൽ ബിലാദ് രാജ്യങ്ങളിൽ.
2: അല്ലദീന തഗൗ ഫിൽ ബിലാദ്
0: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
1: വചനം പന്ത്രണ്ട്.
0: ഫഅക്തറു ഫീഹ എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ് കുഴപ്പം, നാശം.
2: ഫഅക്തറു ഫീഹാൽ ഫസാദ്
0: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
1: വചനം പതിമൂന്ന്.
0: ഫസബ്ബ അലൈഹിം അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക നിന്റെ റബ്ബ്. സൗത അദാബ് ശിക്ഷയുടെ ചമ്മട്ടി.
2: فصب عليهم ربك سوط عذاب
0: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു.
1: വചനം പതിനാല്.
0: ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ് പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്
0: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
3: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിന്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അള്ളാഹു ആലം. ദാത്തുൽ ഇമാദ് തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8 വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് 9 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ് കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനെ വിശേഷിപ്പിച്ചതിന്റെ താൽപര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12 വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
4: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസ് ശൈഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആറാം അധ്യായം സൂറാൻ ആമിലെ 12 മുതൽ 32 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹസ്നി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമിദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ്സെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 46-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 45-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു പറയുന്നു, ഇന്നാ അഖ്ലസ്നാഹും, നിശ്ചയമായും നാം അവരെ ശുദ്ധമാക്കി അല്ലെങ്കിൽ നിഷ്കളങ്കമാക്കി. ബിഖാലിസത്തിൻ, ഒരു നിഷ്കളങ്കമായ അല്ലെങ്കിൽ ശുദ്ധമായ കാര്യം കൊണ്ട്. ദിക്റദ്ദാർ, ആ ഭവനത്തിൻ്റെ സ്മരണയാകുന്ന, അതായത് നിഷ്കളങ്കമായ അഥവാ പരിപാവനമായ ഒരു കാര്യം കൊണ്ട് അവരെ നാം സംശുദ്ധമാക്കിയിരിക്കുന്നു, അതായത് പരലോക ഭവനത്തിൻ്റെ സ്മരണ കൊണ്ട്. ഇതാണ് 46-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരെക്കുറിച്ചായിരുന്നു തൊട്ടു മുമ്പുള്ള വചനത്തിൽ അള്ളാഹു പരാമർശിച്ചത്. ആ പ്രവാചകന്മാരെ അള്ളാഹു എന്തുകൊണ്ട് അവരെ ശ്രേഷ്ഠരാക്കി എന്നത് തുടർന്നുള്ള ആയത്തുകളിലും ഇതിനു മുമ്പുള്ള വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയതാണ്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, അളീമത്തുൻ വ ഖസീസത്തുൻ ജസീമത്തുൻ, അള്ളാഹു അവരെ മഹത്വപ്പെടുത്തി, അവർക്ക് പ്രത്യേകത നൽകി. എന്തായിരുന്നു അത്? വഹിയ ദിക്റദ്ദാർ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ സ്മരണ. ജഅൽന ദിക്റദ്ദാരിൽ ആഖിറത്തി ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയെ നാം ആക്കി. വൽ അമലി ലഹ സഫ്വത്തു വഖ്തിഹിം വൽ ഇഖ്ലാസു വൽ മുറാഖബത്തു ലില്ലാഹി തആല. അതേപോലെ തന്നെ ആ പരലോകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അവരുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി വിനിയോഗിക്കാൻ, അള്ളാഹുവിന് നിഷ്കളങ്കമായിക്കൊണ്ട് ഇബാദത്ത് അനുഷ്ഠിക്കാൻ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കാൻ, അതുപോലെ തന്നെ വൽ ഇഖ്ലാസു വൽ മുറാഖബത്തു ലില്ലാഹി വസ്ഫുഹുമുദ്ദായിം, ഈ നിഷ്കളങ്കത എന്നതും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹു തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് അള്ളാഹു അവരുടെ സ്ഥിരമായ വിശേഷണമാക്കിയിരിക്കുന്നു. വജഅൽന ദിക്റദ്ദാർ യതദക്കറു ബി അഹ്വാലിഹിം അൽ മുതദക്കിർ, ഈ പരലോകത്തെക്കുറിച്ചുള്ള ആ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ അവരെ അവരുടെ മനസ്സിലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ വയഅത്തബിറു ബിഹിം അൽ മുഅത്തബിറൂന വയദ്ക്കുറൂന ബി അഹ്സനി ദിക്ർ, അവരിൽ നിന്ന് അവരെ കൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ അതുവഴി ഗുണപാഠം ഉൾക്കൊള്ളും, ഏറ്റവും നല്ല നിലക്ക് അവരെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യും. തങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നർത്ഥം. ഇത് ഒരു വലിയ വിശേഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇബാദത്തുകൾ പോലും ലക്ഷ്യം മാറിപ്പോകുന്നോ എന്നത് പേടിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എണ്ണമോ വണ്ണമോ നാം അനുഷ്ഠിക്കുന്ന ത്യാഗമോ അല്ല അള്ളാഹു പരിഗണിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഇഖ്ലാസ്, എത്രമാത്രം നിഷ്കളങ്കമായിക്കൊണ്ടാണ് നമ്മളത് അനുഷ്ഠിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് റഹ്മത്തുള്ള പറയുന്നു, ഐ ജഅൽനാഹും യഅമലൂന ലിൽ ആഖിറ, നാം അവരെ ആക്കി പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ആക്കി. ലൈസ ലഹും ഹമ്മുൻ ഗൈറുഹ, പരലോകമെന്ന ലക്ഷ്യമല്ലാത്തൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ പരമമായ ലക്ഷ്യം പാരത്രികമായ വിജയമായിരുന്നു. വകദാലിക ഖാല സുദ്ദി, ഇമാം സുദ്ദി റഹ്മഹുള്ളയും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ദക്കറഹും ലിൽ ദിക്റുഹും ലിൽ ആഖിറത്തി വ അമലുഹും ലഹാ, പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും നാം അവരുടെ മനസ്സിലുണ്ടാക്കി. വഖാല മാലിക് ബിൻ ദീനാർ, നസ അല്ലാഹു തആല മിൻ ഖുലൂബിഹിം ഹുബ്ബദ് ദുനിയ വ ദിക്റഹാ, അവരുടെ മനസ്സിൽ നിന്ന് അല്ലാഹു ദുരിയാവിനോടുള്ള ഇഷ്ടവും അതിനെക്കുറിച്ചുള്ള ഓർമ്മയും എടുത്തു കളഞ്ഞു. വഅഖ്ലസഹും ബിഹുബ്ബിൽ ആഖിറ വദിക്രിഹ. അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുള്ള പരലോകത്തോടുള്ള ഇഷ്ടവും അതിനെക്കുറിച്ചുള്ള ഓർമ്മയും അവരുടെ മനസ്സിൽ അള്ളാഹു തനിച്ചാക്കി. വകദാ ഖാല അത്വാ. അതുപോലെ തന്നെയാണ് ഇമാം അത്വാ റഹ്മഹുള്ളയും പറയുന്നത്. വഖാല സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു യഅനി ബിദാരിൽ ജന്ന. അവരുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ നാം ഉണ്ടാക്കി. ഇന്നാ അഖ്ലസ്നാഹും, നാം നിശ്ചയമായും അവരെ ശുദ്ധമാക്കി. ബിഖാലിസത്തിൻ, നിഷ്കളങ്കമായ ഒരു കാര്യം കൊണ്ട്. അതെന്താണ്? ദിക്റദ്ദാർ, പരലോകത്തെക്കുറിച്ചുള്ള, പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. അതായത് യഅനി ബിദാരിൽ ജന്ന, സ്വർഗഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. യഖൂലു അഖ്ലസ്നാ ലഹും ബിദിക്രിഹിം ലഹ. വഖാല ഫി റിവായത്തിൻ ഉഖ്ര ദിക്റദ്ദാർ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ദിക്റദ്ദാർ എന്ന് പറഞ്ഞാൽ ഉഖ്ബദ്ദാർ. പരലോകഭവനം, ആ ഭവനമാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ നാം അവരെ ആക്കി. വഖാല ഖതാദ യുദക്കിറൂനന്നാസദ്ദാറൽ ആഖിറത വൽ അമല ലഹ. ഇമാം ഖതാദ റഹ്മഹുള്ള പറയുന്നു, ജനങ്ങളെ അവർ പരലോകത്തെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചിരുന്നു, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയും ഉത്ബോധിപ്പിച്ചിരുന്നു. ഇതും വളരെ ശ്രദ്ധേയമായ ഒരു വ്യാഖ്യാനം കൂടിയാണ്. പലപ്പോഴും പരലോകത്തെക്കുറിച്ചുള്ള പരമമായ ലക്ഷ്യം, അവിടെ വിജയിക്കണം, അവിടെ സ്വർഗം ലഭിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമാണ് മനുഷ്യരെ കർമ്മോത്സുകരാക്കി മാറ്റുന്നത്. പലപ്പോഴും പരലോകത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ കുറഞ്ഞു പോകുന്നത്, പരലോകത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോകുന്നത് ആ സ്വർഗത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ആഗ്രഹം മനസ്സിൽ ഇല്ലാതാകുമ്പോഴാണ്. വഖാല ഇബ്നു സയ്യിദ് റഹ്മഹുള്ള ജഅലലഹും ഖാസ്സതഹു ഖാസ്സത അഫ്ദലി ഷൈഇൻ ഫിദ്ദാരിൽ ആഖിറ. നാം അവരുടെ മനസ്സിൽ പരലോകഭവനത്തെക്കുറിച്ചുള്ള വലിയ ആഗ്രഹം, അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നാം അവരുടെ മനസ്സിലുണ്ടാക്കി എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മോദ് പറയുന്നു, നഖൈനാഹും വസ്വഫൈനാഹും. നാം അവരെ ശുദ്ധീകരിച്ചു, നാം അവരെ ശുദ്ധീകരിച്ചെടുത്തു. ലി അന്ന ഇഖ്ലാസ ഷൈ അൻ തസീല ഷവാ ഇബഹു. ഒന്നിനെ നിഷ്കളങ്കമാക്കുക എന്ന് പറഞ്ഞാൽ അതിലെ കൂട്ടുകൾ ഇല്ലാതാക്കുക, അതിലെ മിശ്രിതങ്ങൾ, അതിൽ ചേർന്നിട്ടുള്ളവ ഇല്ലാതാക്കുക എന്നതാണ്. ഹത്ത യബ്ഖ ഖാലിസൻ, അങ്ങനെ ആ വസ്തു തനിച്ച നിഷ്കളങ്കമായ ഒന്നായിട്ട് മാറും, കലർപ്പില്ലാത്ത ഒന്നായിട്ട് മാറും. വമിൻഹു ഇഖ്ലാസുദ്ദീൻ വഹുവ അൻ തസീല അൻഹു ഷവാ ഇബശ്ശിർക്ക്. ഈ ദീനിനെ നിഷ്കളങ്കമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്താകുന്നു? ഷിർക്കിൽ നിന്ന്, ഷിർക്കാകുന്ന മിശ്രിതത്തിൽ നിന്ന്, ചേരുവയിൽ നിന്ന് ദീനിനെ തനിച്ചാക്കുക എന്നതാണ്. ദിക്റദ്ദാർ ഐ അദ്ദാർ അൽ ആഖിറ, പരലോകഭവനം, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മയാകുന്നു. അതാണ് ആ വചനവുമായി പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ആ പ്രവാചകന്മാരെ വിശേഷിപ്പിച്ചത് അവരെ നാം നിഷ്കളങ്കമാക്കിയിരിക്കുന്നു. ബിഖാലിസത്തിൻ ദിക്റദ്ദാർ, പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നാം അവരെ നിഷ്കളങ്കരാക്കിയിരിക്കുന്നു. തുടർന്ന് 47-ാമത്തെ വചനം,
1: വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖിയാർ.
0: വഇന്നഹും, നിശ്ചയമായും അവർ,
1: ഇൻദനാ നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈനി
0: തിരഞ്ഞെടുക്കപ്പെട്ടവരിൽപ്പെട്ടവരാകുന്നു, അല്ലെങ്കിൽ തെളിയിച്ചെടുക്കപ്പെട്ടവരിൽപ്പെട്ടവരാകുന്നു.
1: അൽ അഖിയാർ, ഉത്തമന്മാരായ, ശ്രേഷ്ഠരായ.
0: അതായത് നിശ്ചയമായും അവർ നമ്മുടെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമന്മാരിൽപ്പെട്ടവരത്രേ. അള്ളാഹു ആ പ്രവാചകന്മാരെ വീണ്ടും പുകഴ്ത്തി പറയുകയാണ്. അവർ നിസ്സാരന്മാരല്ല, മറിച്ച് അള്ളാഹു ശ്രേഷ്ഠത നൽകിയ, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാകുന്നു ആ പ്രവാചകന്മാർ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു,
1: ലമിനൽ മുഖ്താറൈനി
0: അൽ മുജ്തബൈനി അൽ അഖിയാർ ഫഹും അഖിയാറുൻ മുഖ്താറൂൻ. അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാകുന്നു അവർ. അള്ളാഹു വിശിഷ്ടമായ ശ്രേഷ്ഠത നൽകിയവരാകുന്നു അവർ. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അല്ലദീന ഇസ്തഫാഹുമുല്ലാഹ് മിൻ സഫ്വത്തി ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരാകുന്നു അവർ. അൽ അഖിയാർ അല്ലദീന ലഹും കുല്ല ഖുലുഖിൻ കരീമിൻ, അവരെ അഖിയാർ എന്ന് അള്ള വിശേഷിപ്പിച്ചത്, അഖിയാർ എന്ന് പറഞ്ഞാൽ ഉത്തമന്മാർ ശ്രേഷ്ഠന്മാർ എന്ന് വിശേഷിപ്പിച്ചത്, എല്ലാ സൽ സ്വഭാവങ്ങളും അവരിൽ സമ്മേളിച്ചിരുന്നു. വഅമലുൽ മുസ്തഖീം, എല്ലാ നല്ല കർമ്മങ്ങളും അവരിൽ സമ്മേളിച്ചിരുന്നു എന്നതുകൊണ്ടാകുന്നു. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു, വഇന്ന ഹാഉലായി, ഇക്കൂട്ടർ, അല്ലദീന ദക്കർനാ ലമിനല്ലദീന സ്തഫൈനാഹും, നാം തെരഞ്ഞെടുത്തവരിൽപ്പെട്ടവരാകുന്നു എന്ന് വിശേഷിപ്പിച്ച ഈ ആളുകൾ, ലദിക്റൽ ആഖിറത്തി, പരലോകത്തെക്കുറിച്ചൊരു സ്മരണ കൊണ്ട്, അൽ അഖിയാർ, അവർ ശ്രേഷ്ഠന്മാരാകുന്നു, ഉത്തമന്മാരാകുന്നു. അല്ലദീന, അതായത് എങ്ങനെയുള്ളവരാകുന്നു അവർ, ഇഖ്തർനാഹും, നാം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ലി ത്വാഅതിന, നമ്മെ അനുസരിക്കുന്നവരായിട്ട്, വരിസാലത്തിന ഇല ഖൽഖിന, നമ്മുടെ സൃഷ്ടികളിലേക്ക് നമ്മുടെ ദൗത്യവുമായി പോകുന്നവരായിട്ട്, നമ്മുടെ ദൗത്യത്തെ എത്തിച്ചു കൊടുക്കുന്നവരായിട്ട് നാം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാം, അൽ മുസ്തഫൈൻ യഅനി ഫിൽ ഇബാദത്തി വൽ ഇൽമി വൽ റിസാല, അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലും പ്രവാചകത്വത്തിൻ്റെ അല്ലെങ്കിൽ ദൗത്യ നിർവഹണത്തിൻ്റെ കാര്യത്തിലും അവരെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച്, മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് ഇബാദത്തിൻ്റെ കാര്യത്തിൽ കണിശമായ നിഷ്ഠയോടെയാണ് അവർ ജീവിച്ചിരുന്നത്. അതാണ് അള്ളാഹ് അവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അറിവിൻ്റെ കാര്യത്തിൽ, വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അവർ ശ്രേഷ്ഠരായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തും അവർ ഏറെ ശ്രേഷ്ഠരായിരുന്നു. അൽ അഖിയാർ ജംഉ ഖൈർ, ഖൈറുൻ എന്നതിൻ്റെ ബഹുവചനമാകുന്നു അഖിയാർ എന്നത് എന്ന് സ്വാലിഹുൽ ഹുസൈമി റഹ്മുള്ള ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, വലാ ശക്ക അന്നഹാ ഉലാഇ റുസുൽ, ഒരു സംശയവും വേണ്ട, ഈ ദൂതന്മാർ, അസ്സലാസ, ഈ പറയപ്പെട്ട മൂന്ന് പ്രവാചകന്മാർ, ഫീഹിം, അവരിലുണ്ട്, ഖൈറുൻ കസീറുൻ, ധാരാളം നന്മകൾ, വജാഅ മിൻ നസ്ലിഹിം, അവരുടെ സന്തതി പരമ്പരയിൽ നിന്നാണ് വന്നത്, റുസുലുൻ കിറാമുൻ, മാന്യന്മാരായ മറ്റു ദൂതന്മാർ, വ ഉമമുൻ മിൻ അഫ്ദലിൽ ഉമം, സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹം, ജാഅ മിൻ നസ്ലി ഇബ്രാഹീം ഉമ്മ ഉമ്മത്തു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതി പരമ്പരയിലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. വഹിയ അഫ്ദലുൽ ഉമം വ അക്റമുഹ ഇൻദല്ലാ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തീങ്ങളാകട്ടെ സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയരും ഏറ്റവും ഉത്കൃഷ്ടരുമാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, വഇന്നഹും ഇന്ദന, നിശ്ചയമായും അവർ നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈനൽ അഖിയാർ, തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരായ ശ്രേഷ്ഠരായ ആളുകളിൽ പെട്ടവരാകുന്നു എന്നതാണ്. തുടർന്ന് 48-ാമത്തെ വചനം, വദ്കുർ ഇസ്മായില വൽ യസഅ വദൽ കിഫ്ലി വകുല്ലും മിനൽ അഖിയാർ. വദ്കുർ, പ്രസ്താവിക്കുക അല്ലെങ്കിൽ ഓർക്കുക, ഇസ്മായില ഇസ്മായിലിനെയും, വൽ യസഅ അൽ യസഇനെയും, വദൽ കിഫ്ലി ദുൽ കിഫ്ലിനെയും, വകുല്ലുൻ എല്ലാവരും, മിനൽ അഖിയാർ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു. ഇസ്മായിലിനെയും അൽ യസഇനെയും ദുൽകിഫ്ലിനെയും ഓർക്കുക, എല്ലാവരും തന്നെ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു. ഇവിടെ മൂന്ന് പ്രവാചകന്മാരെക്കുറിച്ചാണ് പരാമർശിച്ചത്. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അൽ യസ അലഹിസ്സലാം, അതുപോലെ തന്നെ ദുൽകിഫിൽ അലഹിസ്സലാം. ഈ പ്രവാചകന്മാരിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലത്തും പരാമർശങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ അൽ യസ ദുൽകിഫിൽ തുടങ്ങിയവരെക്കുറിച്ച് ഏതാനും ചില പരാമർശങ്ങൾ മാത്രമാണ് ഖുർആനിൽ കാണാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂലിനോട് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വദ്കുർഹാഉലാഇൽ അംബിയാ, ഈ പ്രവാചകന്മാരെ പ്രവാചകരെ താങ്കൾ ഓർക്കുക, ബി അഹ്സനി ദിക്ർ, വഅസ്നി അലൈഹിം, താങ്കൾ അവരെ പുകഴ്ത്തുക, അഹ്സന സനാ, ഏറ്റവും നല്ല പുകഴ്ത്തൽ, ഫഇന്ന കുല്ലം മിൻഹും മിനൽ അഖിയാർ, കാരണം അവരെല്ലാവരും ഉത്കൃഷ്ടരായ മനുഷ്യരിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ പെട്ടവരാകുന്നു. അള്ളാഹു അവരെക്കുറിച്ച് വിശേഷിപ്പിച്ച വിശേഷണമാണ് മിനൽ അഖിയാർ, ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു എന്നത്. അല്ലദീന, അവർ, ഇഖ്താറഹുമുല്ലാഹു മിനൽ ഖൽഖി, തൻ്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരാകുന്നു അവർ. വഖ്താറ ലഹും അക്മലൽ അഹ്വാലി മിനൽ അഅ്മാലി വൽ അഖ്ലാഖി വസ്സിഫാത്തിൽ ഹമീദ വൽ ഖിസാലി സദീദ, അള്ളാഹ് അവരെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരുന്നു അവർ, അതുപോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന് അർഹരായിരുന്നു അവർ, ഏറ്റവും മഹത്തായ വിശേഷണങ്ങൾക്ക് അർഹരായിരുന്നു അവർ, ഏറ്റവും ചൊവ്വായ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിച്ചവരായിരുന്നു അവർ. അതുകൊണ്ടാണ് കുല്ലുൻ വകുല്ലും മിനൽ അഖിയാർ, അവരെല്ലാം തന്നെ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം അവർ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകകളായിരുന്നു എന്നത് ഈ പരാമർശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതൊരു സമൂഹവും ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി, അവരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാർ ആ സമൂഹത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകകൾ ആയിരുന്നു എന്നത് ഈ ആയത്തും ഇതുപോലെയുള്ള ആയത്തും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഷൻഖൈത്തി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അത്തുലഖഹുന ഐദൻ അൽ അംറ ബിദിക്രി ഇസ്മായിൽ വഖയ്യദഹു ഫീ സൂറത്തി മറിയം ബികൗനിഹി ഫിൽ കിതാബി ഫീ ഖൗലിഹി തആല. അള്ളാഹു ഇവിടെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർമ്മിക്കാൻ നിരുപാധികമായി പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും വിശേഷിപ്പിച്ച് പറയാതെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ സൂറത്ത് മറിയമിൽ അദ്ദേഹത്തിന് ചില പ്രത്യേകത എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നത്. സൂറത്ത് മറിയമിലെ 54-ാമത്തെ ആയത്തിൽ കാണാം, വദ്കുർ ഫിൽ കിതാബി ഇസ്മായില ഇന്നഹു കാന സാദിഖൽ വഅദ്. വദ്കുർ, താങ്കൾ സ്മരിക്കുക, ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിലൂടെ, ഇസ്മായില, ഇസ്മായിലിനെ, ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം, കാന സാദിഖൽ വഅദ്, വാഗ്ദാനം സത്യസന്ധമായി പാലിക്കുന്നവരിൽപ്പെട്ട ആളായിരുന്നു. അപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു ആ ആയത്തിൽ സൂറത്ത് മറിയമിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി, വാഗ്ദാനം സത്യമായി പാലിക്കുന്ന വ്യക്തിത്വമാണെന്ന്. എന്നാൽ ഇവിടെ നിരുപാധികമായി ഒരു നിബന്ധനയും അല്ലെങ്കിൽ ഒരു വിശേഷണവും കൊടുക്കാതെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അപ്പോൾ മറ്റു പ്രവാചകന്മാരെക്കുറിച്ചും അവരെല്ലാം തന്നെ ഉത്തമമായ മാതൃകയാണെന്നത് ഈ പരാമർശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഫീ ദാലിക ഇഷാറത്തുൻ, ഇതിലൊരു സൂചനയുണ്ട്, ഇല അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൂറുൻ അയ്ദൻ ബിദിക്രി ജമീഇൽ മദ്കൂരീന ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും ഓർമ്മിക്കുവാൻ പ്രവാചകൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സൂചനയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹ് നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട്, അവരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി, സലഫി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽ ഖുർദി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അഹ്മാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അഹ്മാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അഹ്മാനി. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തുൽ അഅ്ല 1 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 87, സൂറത്തുൽ അഅ്ല, അത്യുന്നതൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: സബ്ബിഹ്, തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പ്രകീർത്തനം ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമം. അൽ അഅ്ല, അത്യുന്നതനായ, ഏറ്റവും മേലായ.
2: സബ്ബിഹ് ഇസ്മ റബ്ബിക അൽ അഅ്ല,
1: നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ സ്തോത്ര കീർത്തനം ചെയ്യുക.
3: വചനം 2.
1: അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. ഫസവ്വ, എന്നിട്ടു ശരിപ്പെടുത്തിയ.
2: അല്ലദീ ഖലഖ ഫസവ്വ,
1: അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ.
3: വചനം 3.
1: വല്ലദീ ഖദ്ദറ, നിർണയിച്ചവനും വ്യവസ്ഥ ചെയ്തവനും. ഫഹദ, എന്നിട്ട് മാർഗദർശനം ചെയ്ത, വഴികാട്ടിയ.
2: വല്ലദീ ഖദ്ദറ ഫഹദ,
1: വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും.
3: വചനം 4.
1: വല്ലദീ അഖ്റജ, പുറപ്പെടുവിച്ചവനും ഉൽപ്പാദിപ്പിച്ചവനും. അൽ മർആ, മേച്ചിൽ സ്ഥാനം, സസ്യലതാദികളെ.
2: വല്ലദീ അഖ്റജൽ മർആ,
1: മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ചവനും.
3: വചനം 5.
1: ഫജഅലഹു, എന്നിട്ടു അതിനെ ആക്കി. ഗുസാഅൻ, ചവറ്, ഉണക്കൽ. അഹ്വാ, ഇരുണ്ടത്, ചാമ്പൽ വർണ്ണമായത്.
2: ഫജഅലഹു ഗുസാഅൻ അഹ്വാ,
1: എന്നിട്ട് അതിനെ അവൻ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു. അഥവാ അങ്ങനെയുള്ളവന്റെ നാമം.
4: 2-3 വചനങ്ങളിലെ ആശയത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിത്താർ 7-8, സൂറത്തുൽ ആബസ 19-20, സൂറത്തു ത്വാഹ 50 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചത് ഓർക്കുക. ഓരോ വസ്തുവിനും അതതിൻ്റെ രൂപം, പ്രകൃതി, ആകൃതി, സ്വഭാവം ആദിയായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും അതതിനാവശ്യവും അനുയോജ്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കന്നുകാലികൾ മുതലായ ജന്തുജീവികൾക്കെല്ലാം മേഞ്ഞു തിന്നുവാൻ ഉതകുന്ന സസ്യാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അവ പച്ചവർണ്ണമായിരുന്നതിനു ശേഷം അവയെ ഉണങ്ങി ചാമ്പൽ വർണ്ണത്തിലും കരിമ്പിൻ വർണ്ണത്തിലുമുള്ള ചണ്ടിയും ചവറുമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ, അതേ അത്യുന്നതനായ ആ ഏക രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും അവനെ വാഴ്ത്തുവാനും അള്ളാഹു കൽപ്പിക്കുന്നു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് സൂറത്തുൽ വാഖിയയിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങൾ നിങ്ങളുടെ റുക്കുഇൽ ആക്കിക്കൊള്ളുവീൻ എന്നും, സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ല, നിന്റെ അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് ഈ സൂറത്തിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങളുടെ സുജൂദിൽ ആക്കിക്കൊള്ളുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉഖ്ബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്നിരിക്കുന്നു. ഇതനുസരിച്ചാണ് നമസ്കാരത്തിൽ റുക്കുഇൽ സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ മഹാനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല, അത്യുന്നതനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും നാം ചൊല്ലിവരുന്നത്.
3: വചനം 6.
1: സനുഖരിഉക, നിനക്കു നാം ഓതിത്തരാം, നിന്നെ ഓതിക്കാം. ഫലാ തൻസ, അതിനാൽ നീ മറക്കുകയില്ല, അപ്പോൾ നീ മറക്കുകയില്ല.
2: സനുഖരിഉക ഫലാ തൻസ,
1: നിനക്കു നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല.
3: വചനം 7.
1: ഇല്ല, ഒഴികെ. മാഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത്. ഇന്നഹു യഅലമു, നിശ്ചയമായും അവൻ അറിയും. അൽജഹ്റ, പരസ്യം, ഉറക്കെയുള്ളത്. വമ, യാതൊന്നും. യഖ്ഫ, അവ്യക്തമാകുന്ന, മറഞ്ഞു പോകുന്ന.

0: അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നു.
1: വചനം 8.
0: വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും, സൗകര്യപ്പെടുത്തുകയും ചെയ്യും. ലിൽ യുസ്റോ, കൂടുതൽ എളുപ്പമായതിലേക്ക്, ഏറ്റവും സുഗമമായതിലേക്ക്.
1: വനുയസ്സിറുക ലിൽ യുസ്റോ,
0: കൂടുതൽ സുഗമമായതിലേക്ക് നിനക്കു നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്ന വഹിയുകളൊന്നും തന്നെ, അത് ഖുർആനാകട്ടെ അല്ലാത്തതാകട്ടെ, മറന്നു പോകാതിരിക്കത്തക്കവണ്ണം മലക്കു മുഖേന അള്ളാഹു തിരുമേനിക്ക് ഓതിക്കൊടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുമെന്നും, പിന്നേക്ക് ഓർമ്മ വച്ചിരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം അള്ളാഹു മറപ്പിച്ചു കൂടായില്ലെന്നും, അതുനിമിത്തം ദോഷമൊന്നും സംഭവിക്കാനില്ലെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. അള്ളാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാണ്. അതിനാൽ ഒരു കാര്യവും അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. റമദാൻ മാസത്തിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കലും ഖുർആൻ പാഠം നോക്കലും പതിവായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പവും സുഗമവുമായ മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുറന്നു കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നുകൂടി ഇതോടൊപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നു.
1: വചനം 9.
0: ഫദക്കിർ, ആകയാൽ നീ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഇന്നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ. അദ്-ദിക്റോ, ഉപദേശം, സ്മരണ.
1: ഫദക്കിർ ഇന്നഫഅതി ദിക്റോ,
0: ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ.
1: വചനം 10.
0: സയദ്ദക്കറു, ഉപദേശം സ്വീകരിച്ചു കൊള്ളും. മയ്യഖ്ഷ, ഭയപ്പെടുന്നവൻ.
1: സയദ്ദക്കറു മയ്യഖ്ഷ,
0: അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്.
2: ഉപദേശം ഫലപ്പെട്ടേക്കുമെന്ന് തോന്നുന്നിടത്ത് ഉപദേശം നൽകണമെന്നും, ഫലപ്പെടുന്നതല്ലെന്ന് കാണുന്നിടത്ത് അത് വേണ്ടതില്ലെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. മത്സരബുദ്ധിയും ദുർവാശിയും ഉള്ളവരെയും എന്തുതന്നെ കേട്ടാലും തങ്ങൾ സ്വീകരിച്ചു വരുന്നതിന് വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവരെയും ഉപദേശിച്ചിട്ടു കാര്യമില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ല ഉണർത്തിയതുപോലെ, ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണിത്. അതെ, ആശയ്ക്ക് വഴി കാണുന്നിടത്ത് ഉപദേശം ചെയ്യുക, അല്ലാത്തിടത്ത് അതിന് മുതിരാതിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വ്യാജമാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അഥവാ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് പറഞ്ഞുകൊടുത്താൽ അത് സത്യനിഷേധത്തിനും കുഴപ്പത്തിനും കാരണമാകുകയാണുണ്ടാവുക എന്ന് സാരം. സതുപദേശം ഫലപ്പെടുന്നത് ആർക്കായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിനെക്കുറിച്ചും തൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഭയപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ. ഈ രണ്ടു തുറയിലും ചിന്തിക്കാതെ ഹൃദയം മരവിച്ചവന് ഏത് ഉപദേശവും പ്രയോജനപ്പെടുന്നതല്ല. ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്ത അവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 11.
0: വയതജന്നബുഹ, അതിനെ വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ.
1: വയതജന്നബുഹൽ അഷ്ഖാ,
0: ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്.
1: വചനം 12.
0: അല്ലദി യസ്ല, അതായത് കടന്നു കരിയുന്നവൻ. അന്നാറൽ കുബ്റോ, ഏറ്റവും വലിയ അഗ്നിയിൽ, വമ്പിച്ച അഗ്നിയിൽ.
1: അല്ലദി യസ്ല അന്നാറൽ കുബ്റോ,
0: അതെ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ.
1: വചനം 13.
0: തുമ്മലാ യമൂതു, പിന്നെ അവൻ മരണപ്പെടുകയില്ല. ഫീഹ, അതിൽ. വലാ യഹ്യ, ജീവിക്കയുമില്ല.
1: തുമ്മലാ യമൂതു ഫീഹ വലാ യഹ്യ,
0: പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല.
2: സ്വന്തം രക്ഷയ്ക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചു കൂട്ടി തിരസ്കരിക്കുകയും അങ്ങനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്. ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാഠിന്യം കൊണ്ടെങ്കിലും ഒരിക്കൽ അവനു മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ അതിൽ മരണം സംഭവിക്കുന്നതേയല്ല. എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക? അതും പറഞ്ഞുകൂടാ. കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതെ, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. എന്നാലവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു. അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. സൂറത്തുൽ ഫാത്തിർ 36. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
1: വചനം 14.

0: ഫ്ലഹ, തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു, വിജയിച്ചു. മൻ തസക്ക, പരിശുദ്ധമായവൻ, അഭിവൃദ്ധി അടഞ്ഞവൻ.
1: ഖദ് അഫ്ലഹ മൻ തസക്ക,
0: തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു.
2: വചനം 15.
0: വദക്കറ, ഓർക്കുകയും ചെയ്ത, സ്മരിക്കുകയും ചെയ്ത. ഇസ്മ റബ്ബിഹി, തന്റെ റബ്ബിന്റെ നാമം. ഫസല്ല, എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്ത. തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ.
3: അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാകുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും. അല്ലാത്തവരോ ദുർഭാഗ്യവാന്മാരും പരാജിതരും. തസക്ക എന്ന വാക്കിന് അഭിവൃദ്ധിപ്പെട്ടു, വളർന്നു, പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കർത്ഥം. സത്യവിശ്വാസം, സൽസ്വഭാവം, പരലോകചിന്ത, സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾ, ധ്യാനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ ആദ്യായവ മൂലം ഉളവായിത്തീരുന്ന ആന്തരികമായ ശുദ്ധിയും ആത്മീയാഭിവൃദ്ധിയുമാണ് ഉദ്ദേശ്യം.
2: വചനം 16.
0: ബൽ, പക്ഷേ, എങ്കിലും. തുഇതിറൂന, നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹയാത ദുനിയ, ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തെ.
1: ബൽ തുഅസിറൂന അൽ ഹയാത ദുനിയ,
0: പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു.
2: വചനം 17.
0: വൽ ആഖിറത്തു, പരലോകമാകട്ടെ, ഖൈറുൻ, ഉത്തമമാണ്. വഅബ്ഖോ, ഏറ്റവും ശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്.
1: വൽആഖിറതു ഖൈറുൻ വഅബ്ഖോ,
0: പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്.
3: ഇതാണ് നിങ്ങൾക്ക് പിണഞ്ഞ ആപത്ത്, നിങ്ങളുടെ സകല നാശത്തിൻ്റെയും സാക്ഷാൽ ഹേതു. നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ്.
2: വചനം 18.
0: ഇന്നഹാദാ, നിശ്ചയമായും ഇത്. ലഫി സുഹുഫി, ഏടുകളിൽ തന്നെയുണ്ട്. അൽ ഊല, ആദ്യത്തെ, പൂർവ.
1: ഇന്നഹാദാ ലഫി സുഹുഫിൽ ഊല,
0: നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്.
2: വചനം 19.
0: സുഹുഫി ഇബ്രാഹിമ, അതായത് ഇബ്രാഹിമിന്റെ ഏടുകൾ. വ മൂസ, മൂസായുടെയും.
1: സുഹുഫി ഇബ്രാഹിമ വ മൂസ,
0: അതായത് ഇബ്രാഹിമിന്റെയും മൂസായുടെയും ഏടുകളിൽ.
3: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ തത്വസിദ്ധാന്തങ്ങൾ അദ്ദേഹം പുത്തനായി കൊണ്ടുവന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം മുതലായവർ കൊണ്ടുവന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതു തന്നെ എന്നു സാരം.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ റഹ്മാനി. തഫ്സീർ റഹ്മാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്‌ല 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ

0: തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

നീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സറഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29-ന്റെ പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു സെയ്ഫുർ റഹ്മാൻ.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് കിഡ്സ് ടൈം. കിഡ്സ് ടൈം പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് സെയ്ഫുർ റഹ്മാൻ.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഹാഖ, മഅരിജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, അന്നബ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഅ വദിഅ അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ വദീ അൽ യമാനി പാരായണം ചെയ്ത സൂറത്തുൽ ഹാഖ, മആരിജ്, നൂഹ്, ജിൻ, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, അന്നബ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നാം കേട്ടത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10 ഉം 13

0: മൂന്നും 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്താണ്. ഹാഫിദ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم

മിനൽ മുഅ്മിനീന റിജാലൂ മിനൽ മുഅ്മിനീന റിജാലൂ മിനൽ മുഅ്മിനീന റിജാലൂ സദഖൂ മിനൽ മുഅ്മിനീന റിജാലൂ സദഖൂ മിനൽ മുഅ്മിനീന റിജാലൂ സദഖൂ മിനൽ മുഅ്മിനീന റിജാലൂ സദഖൂ മിനൽ മുഅ്മിനീന റിജാലൂ സദഖൂ മിനൽ മുഅ്മിനീന റിജാലൂ സദഖൂ മാ ആഹദുല്ലാഹ സദഖൂ മാ ആഹദുല്ലാഹ സദഖൂ മാ ആഹദുല്ലാഹ സദഖൂ മാ ആഹദുല്ലാഹ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെയും സ്ഖലിതങ്ങളെയും ചൂണ്ടിക്കാണിച്ച് പീസ് ഖുർആൻ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം അത്തഹസീൻ, അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 23-24 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഹാഫിൽ അബ്ദുശക്കൂർ ക്ലാസ് എടുക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 23-24 ആയത്തുകളാണ് എടുക്കുന്നത്.

0: أعدت للكافرين.
1: وإن كنتم ഈ രണ്ട് ഗുന്നയും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാവും ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻതും ശേഷം സാക്കിനായ മീമിന് ശേഷം ഫ കുൻതും ഫി ഇവിടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെയും ഫാനെയും ഉച്ചരിക്കണം, പ്രത്യേകിച്ചും മീമ്. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൃത്യമായി തട്ടുവാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം. കുൻതും ഫീ റൈബിൻ, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാലീൻ. ഇവിടെ സാക്കിന മീമിന് ശേഷം വ വരുന്നു. അധികം ആളുകളും ആ ഒരു മീമിനെ കൃത്യമാക്കാറില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് ഉച്ചരിക്കണം. കുൻതും ഫി റൈബിൻ പോലെയുള്ള സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ ഫി റൈബിൻ മിമ്മ തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഫി റൈബിൻ മിമ്മ നസ്സൽന അലാ അബ്ദിന, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഐന് കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അലാ അബ്ദിന എന്ന് അലാ അബ്ദിന ഇങ്ങനെ ഓതിപ്പോവരുത്. അലാ അബ്ദിന അബ്ദിന ബാഇന് കലക്കല ചെയ്യണം, ദാലിന് കസറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അബ്ദിന ഫഅ്തൂ ബിസൂറത്തിൻ ഫഅ്തൂ എന്നോ ഫഅ്തൂ എന്നോ അല്ല പറയേണ്ടത്. ഫഅ്തൂ ബിസൂറത്തിൻ മിം മിസ്ലിഹ് ബിസൂറത്തിൻ തൻവീന് ശേഷം മീം, അതുപോലെ മിം മിസ്ലിഹ് സാക്കിന നൂന് ശേഷം മീം. ഇത് രണ്ടും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിസൂറത്തിൻ മിം മിസ്ലിഹ് മിസ്ലി അല്ല ഫ ആണ്. ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ദാലിനേക്കാൾ അല്പം കൂടെ കൂടുതൽ. മിസ്ലിഹ് മിം മിസ്ലിഹ് മിസ്ലിഹ് വദഉ വദഉ ദാലിന് സുക്കൂന് വദഉ ശുഹദാഅക്കും. ഈ നീട്ടൽ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ശുഹദാഅക്കും ശേഷം ശുഹദാഅക്കും മിന്ദൂനി മീമു സാക്കിനയ്ക്ക് ശേഷം മീമ് ഇദ്ഗാം മുതമാസിലൈൻ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. രണ്ടും ഒരേ അക്ഷരമായതിനാലാണത്. ശുഹദാഅക്കും മിന്ദൂനില്ലാഹ് സാക്കിന നൂനിന് ശേഷം ദാൽ ഇഖ്ഫാഉൻ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിന്ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ ഇൻ കുൻതും. ഈ രണ്ട് ഗുന്നയും മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാഉൻ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻ ഇങ്ങനെ നൂനിൻ്റെ ശബ്ദം അത്രത്തോളം അത് ക്ലിയറായിട്ട് കേൾക്കുന്ന രൂപത്തിലാവരുത്. വ ഇൻ കുൻതും ഇൻ കുൻതും അവ്യക്തമാക്കി മണിക്കണം. സ്വാദിഖീൻ സ്വാദ് സ്വാദിഖീൻ അല്ല സ്വാ. സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ്വാദിഖീൻ സ്വാദിഖീൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. കൃത്യമായ മഖ്റജുകളിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് ഫഇൻ ലം തഫഅലു ഫഇൻ ലം തഫഅലു ഫഇൻ സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതുന്ന സമയത്ത് ഫഇൻ ലം ഫഇല്ലം, ഫഇൻലം, ഫഇൻലം അല്ല, ഫഇല്ലം. തഫ്അലു, തഫ്അലു. വലൻ തഫ്അലു, വലൻ തഫ്അലു. സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഇവിടെ തഫ്അലു, വലൻ തഫ്അലു രണ്ട് ആയിനും ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖു നാർ, ഫത്ത ഫത്തഖു, ഫത്തഖു നാർ. ഇങ്ങനെ താഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്. ഫത്തഖു, ഫത്തഖു നാർ, ഫത്തഖു നാർ. നൂൻ ശദ്ദ് മണിക്കണം. അല്ലതി വഖൂദുഹ, വഖൂദുഹ. ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. വഖൂദുഹ, വഖൂദുഹ അന്നാസു വൽ ഹിജാറ, അന്നാസു നൂന് ശദ്ദ് മണിക്കണം. വൽ ഹിജാറ, വൽ ഹിജാറ അല്ല, ഹി ഹിജാറ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ, ഹിജാറ. ഉഇദ്ദത് ലിൽ കാഫിരീൻ, ഉഇദ്ദത്, ഹംസ ഐൻ, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടുമുകളിൽ, അഥവാ തൊണ്ടയുടെ മധ്യഭാഗം, ഐൻ, രണ്ടും മഖ്റജ് അടുത്താണ്, ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഉഇദ്ദത്, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അതുപോലെ താഇനെ ഖൽഖല ചെയ്യരുത്. ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ല, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അവസാനത്തിലുള്ള മദ് ആരദുൽ സുക്കൂൻ. ഒന്നും കൂടെ ഓതാം.

0: والحجارة أعدت للكافرين.
1: സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ തെറ്റുകളൊന്നും വരാതെ ഓതുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 23-24 വചനങ്ങൾ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുള്ള അവസരം, ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സാഹചര്യം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 477 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഹാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഇമാവുമാരുടെ പാരായണം പരിചയപ്പെടുത്തുകയും അവർ അവിടെ നിർവഹിച്ച അതേ സൂറത്തുകളുടെ പാരായണം കേൾപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ പ്രോഗ്രാമാണ് ഹറമൈൻ ലൈവ്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ സൂറത്തു സൽസലയുടെയും സൂറത്തു ഖാരിഅയുടെയും പാരായണവും മദീന മസ്ജിദിൽ ഇശ നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച് അശ്ശേഖ് അഹമ്മദ് അൽ ഹുദൈഫിയുടെ സൂറ വാഖിഅ 1 മുതൽ 56 വരെ വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുന്നത്.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മക്ക മദീന മസ്ജിദുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ പാരായണം.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
3: പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന,
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരവും ഒപ്പം ഒരധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന അതേ സാഹചര്യം തീർക്കുകയും ചെയ്യുകയാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ സൂറത്തു ആലി ഇംറാൻ്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം, സൂറത്തു ആലി ഇമ്രാൻ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ നാം ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
5: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
4: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
6: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. കേരളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അത്താരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
7: അധ്യായം 86, സൂറത്തു ത്വാരിഖ്. രാത്രിയിൽ വരുന്നത്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 17.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
7: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
9: വചനം 1.
7: വസ്സമാഇ, ആകാശം തന്നെയാണ്. വത്തോരിഖ്, രാത്രി വന്നുമുട്ടുന്നതും അഥവാ കടന്നു വരുന്നതും തന്നെയാണ് സത്യം. ആകാശം തന്നെയാണ്, രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം.
9: വചനം 2.
7: വമാ അദ്റാക, നിനക്കു എന്തറിയാം. മത്തോരിഖ്, രാത്രി കടന്നു വരുന്നത് എന്താണെന്ന്.
8: വമാ അദ്റാക മത്തോരിഖ്,
7: രാത്രി കടന്നു വരുന്നത് എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം.
9: വചനം 3.
7: അന്നജ്മു, നക്ഷത്രമാണ്. അസ്സാഖിബ്, തുളച്ചു ചെല്ലുന്ന, ശോഭയേറിയ.
8: അന്നജ്മു സാഖിബ്,
7: തുളച്ചു ചെല്ലുന്ന നക്ഷത്രമത്രേ അത്.
9: വചനം 4.
7: ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും ഇല്ല. ലമ്മാ അലൈഹ, അതിൻ്റെ മേൽ ഇല്ലാതെ. ഹാഫിദ്, ഒരു സൂക്ഷിക്കുന്നവൻ, പാറാവുകാരൻ.
8: ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്,
7: എല്ലാ ഓരോ ദേഹവും അഥവാ ആളും തന്നെ അതിൻ്റെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാത്തതായിട്ടില്ല.
10: ആകാശത്തെയും നക്ഷത്രത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു, നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയായതുകൊണ്ട് രാത്രി കടന്നുവരുന്നത് അത്വാരിഖ് എന്നും പ്രകാശിക്കുന്ന ശോഭയോടുകൂടിയുള്ളതാകൊണ്ട് തുളച്ചു ചെല്ലുന്നത് അസ്സാഖിബ് എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നക്ഷത്രം കൊണ്ടുള്ള വിവക്ഷ പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളുമോ ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ച് കാണുന്നത് പോലെ ഏതെങ്കിലും പ്രത്യേക നക്ഷത്രമോ ആകാവുന്നതാണ്. ഓരോ ആളെപ്പറ്റിയും സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും ആരും അതിൽ നിന്ന് ഒഴിവില്ല എന്നുമാണ് അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില മലക്കുകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് സൂറത്തുൽ ഇൻഫിത്വാർ 10 കണ്ടുവല്ലോ. മനുഷ്യൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന് സൂറത്ത് റഅദിലെ 11 പ്രസ്താവിച്ചിരിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പാറാവുകാരൻ ഹാഫിൽ എന്ന് ഇവിടെ പറഞ്ഞത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചാവാം, അള്ളാഹുവിനെ തന്നെ ഉദ്ദേശിച്ചുമാവാം. ഏറ്റവും നല്ല പാറാവുകാരൻ അവൻ തന്നെയാണല്ലോ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. ഏതായാലും മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നഴിയാതെ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവനെ അള്ളാഹു ഉണർത്തുകയാണ്.
9: വചനം 5.
7: ഫലിയന്ദുരി, എന്നാൽ നോക്കട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മിമ്മ ഖുലിഖ, അവൻ എന്തിൽ നിന്നു സൃഷ്ടിക്കപ്പെട്ടു എന്ന്.
8: ഫലിയന്ദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ,
7: എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്.
9: വചനം 6.
7: ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മായിൻ, ഒരു വെള്ളത്തിനാൽ. ദാഫിഖ, തെറിച്ചു വരുന്ന.
8: ഖുലിഖ മിമ്മായിൻ ദാഫിഖ,
7: തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
9: വചനം 7.
7: യഖ്റുജു, അത് പുറത്തു വരുന്നു. മിംബൈനി സുൽബി, മുതുകെല്ലിന്റെ ഇടയിൽ നിന്ന്. വറ്ററോഇബ്, നെഞ്ചല്ലുകളുടെയും.
8: യഖ്റുജു മിംബൈനി സുൽബി വറ്ററോഇബ്,
7: അത് മുതുകെല്ലിനും നെഞ്ചെല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു.
10: ഭക്ഷ്യസത്തുക്കളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും ശരീരാംശങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വരുന്നതുമാണ് പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും. അതിൻ്റെ പ്രധാന കേന്ദ്രം പുരുഷൻ്റെ നട്ടെല്ലുകളും സ്ത്രീയുടെ മേലെ നെഞ്ചെല്ലുകളുമാകുന്നു. അവിടങ്ങളിൽ നിന്നാണത് വെളിക്കുവരുന്നത്. അതുകൊണ്ടാണ് മുതുകെല്ലിനും നെഞ്ചെല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറപ്പെടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്നു തെറിച്ചു വീഴുന്ന ഒരു നിസാര ജലത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ? അവന് രണ്ടാമതൊരു ജീവിതം കൂടി നൽകുവാൻ അള്ളാഹുവിന് കഴിവില്ലെന്നോ?
9: വചനം 8.
7: ഇന്നഹു, നിശ്ചയമായും അവൻ. അലാ റജ്ഇഹി, അവനെ മടക്കുവാൻ ആവർത്തിക്കുന്നതിന്. ലഖാദിർ, കഴിവുള്ളവൻ തന്നെ.
8: ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ,
7: നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു അവനെ മടക്കി സൃഷ്ടിക്കുന്നതിനു കഴിവുള്ളവൻ തന്നെ.
9: വചനം 9.
7: യൗമ തുബല, പരിശോധിക്കപ്പെടുന്ന ദിവസം, പരീക്ഷിക്കപ്പെടുന്ന ദിവസം. അസ്സറായിർ, രഹസ്യങ്ങൾ, സ്വകാര്യ ചെയ്തികൾ.
8: യൗമ തുബല അസ്സറായിർ,
7: രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം.
9: വചനം 10.
7: ഫമാലഹു, അപ്പോൾ അവനില്ല. മിൻ ഖുവ്വത്തിൻ, ഒരു ശക്തിയും. വല നാസിർ, ഒരു സഹായകനുമില്ല.
8: ഫമാലഹു മിൻ ഖുവ്വത്തിൻ വല നാസിർ,
7: അപ്പോൾ അവന് യാതൊരു ശക്തിയാകട്ടെ സഹായകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല.
10: സ്വകാര്യ ജീവിതത്തിൽ അവൻ നടത്തുന്ന എല്ലാ ഗൂഢപ്രവർത്തനങ്ങളും അവൻ്റെ വിചാരം, വികാരം, ഉദ്ദേശം, വിശ്വാസം മുതലായവയുമെല്ലാം ഖിയാമത്തുനാളിൽ പരിശോധനാ വിഷയമാകുന്നതും അതനുസരിച്ച് നടപടിയെടുക്കപ്പെടുന്നതുമാണ്. ഇന്ന് ഈ കാണുന്ന കഴിവും സ്വാധീനവും ഒന്നും തന്നെ അവന് അന്നുണ്ടായിരിക്കയില്ല. ആരും അവനെ രക്ഷിക്കുവാനും ഉണ്ടാകുന്നതല്ല.
9: വചനം പതിനൊന്ന്.
7: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാത്തിർ റജ, മടക്കം ഉള്ളതായ, ആവർത്തനം ഉള്ളതായ.
5: വസ്സമാഇ ദാത്തിർ റജ,
7: ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം.
9: വചനം പന്ത്രണ്ട്.
7: വൽ അർള്, ഭൂമിയുമാണ്. ദാത്തി സദ, പിളരൽ ഉള്ളതായ, പിളരുന്നതായ. സസ്യലതാദികൾ മുളച്ചു പിളരുന്ന ഭൂമിയും തന്നെയാണ് സത്യം.
9: വചനം പതിമൂന്ന്.
7: ഇന്നഹു, നിശ്ചയമായും ഇത്. ലഖൗലുൻ, ഒരു വാക്കു തന്നെ, വചനം തന്നെ. ഫസ്ലു, തീരുമാനമായ, ഖണ്ഡിതമായ.
5: ഇന്നഹു ലഖൗലുൻ ഫസ്ലു,
7: നിശ്ചയമായും ഇത് ഒരു ഖണ്ഡിതമായ തീരുമാന വചനം തന്നെയാകുന്നു.
9: വചനം പതിനാല്.
7: വമാ ഹുവ, അതല്ലതാനും. ബിൽ ഹസ്ൽ, തമാശ, വിനോദം.
5: വമാ ഹുവ ബിൽ ഹസ്ൽ,
7: ഇതു തമാശയല്ല.
10: മടക്കം അഥവാ ആവർത്തനമുള്ളത് ദാത്യർ റജ എന്ന് ആകാശത്തെ വിശേഷിപ്പിച്ചതിനെ മഴ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഗോളങ്ങളുള്ള ചലനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വിവക്ഷ നൽകപ്പെടാറുണ്ട്. ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. പിളരുന്നത് ദാത്യസ്സദ എന്ന് ഭൂമിയെ വിശേഷിപ്പിച്ചത് മഴ നിമിത്തം സസ്യലതാദികൾ മുളച്ചു പൊന്തുമാറ് ചീർത്ത് പിളരുന്നത് എന്ന ഉദ്ദേശത്തിലാകുന്നു. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും അവന്റെ പുനരെഴുന്നേൽപ്പിനെക്കുറിച്ചും അവന്റെ ചിന്ത തിരിക്കുവാൻ പോരുന്നതാണ് ഈ സത്യവാചകങ്ങൾ. മനുഷ്യന് മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്നും അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും പറയുന്നത് കേവലം തമാശയോ വിനോദമോ ഒന്നുമല്ല. യാതൊരു നീക്കുപോക്കുമില്ലാത്ത വിധം ഖണ്ഡിതവും അവസാനത്തേതുമായ വാക്കാണത് എന്നത്രേ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്.
9: വചനം പതിനഞ്ച്.
7: ഇന്നഹും, നിശ്ചയമായും അവർ. യകീദൂന, തന്ത്രം പ്രവർത്തിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
5: ഇന്നഹും യകീദൂന കൈദ,
7: നിശ്ചയമായും അവർ അഥവാ അവിശ്വാസികൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
9: വചനം പതിനാറ്.
7: വ അകീദു, ഞാനും തന്ത്രം പ്രയോഗിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
5: വ അകീദു കൈദ,
7: ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ്.
9: വചനം പതിനേഴ്.
7: ഫമഹീലിൽ, ആകയാൽ താമസം നൽകുക അഥവാ സാവകാശം നൽകുക. അൽ കാഫിരീന, അവിശ്വാസികൾക്ക്. അം ഹിൽഹും, അവർക്കു താമസം ചെയ്തു കൊടുക്കുക. റുവൈദ, അൽപ്പം, കുറച്ച്.
5: ഫമഹീലിൽ കാഫിരീന അം ഹിൽഹും റുവൈദ,
7: ആകയാൽ നബിയെ, അവിശ്വാസികൾക്കു നീ കാലതാമസം നൽകുക, അവർക്കു നീ അല്പമൊന്നു താമസം ചെയ്തു കൊടുക്കുക.
10: സത്യപ്രബോധനത്തെയും പ്രവാചകനെയും നിഷ്കാസനം ചെയ്യുവാനായി അവർ ഗൂഢതന്ത്രങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പരാജയപ്പെടുത്തുവാനും മുട്ടുകുത്തിക്കുവാനുമുള്ള തന്ത്രങ്ങൾ ഞാനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ധൃതിപ്പെടേണ്ടതില്ല. അല്പമൊന്ന് ക്ഷമിച്ചേക്കുക. താമസിയാതെ അവരെ ഞാൻ പരാജയപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്യാതിരിക്കയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തന്ത്രം കുറിക്ക് കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ. അത് സംഭവിച്ചു കഴിയുകയും ചെയ്തുവല്ലോ.
6: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അത്തോരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ്സെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 46-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 45-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു പറയുന്നു, ഇന്നാ അഖ്ലസ്നാഹും, നിശ്ചയമായും നാം അവരെ ശുദ്ധമാക്കി അല്ലെങ്കിൽ നിഷ്കളങ്കമാക്കി. ബിഖാലിസത്തിൻ, ഒരു നിഷ്കളങ്കമായ അല്ലെങ്കിൽ ശുദ്ധമായ കാര്യം കൊണ്ട്. ദിക്റദ്ദാർ, ആ ഭവനത്തിൻ്റെ സ്മരണയാകുന്ന, അതായത് നിഷ്കളങ്കമായ അഥവാ പരിപാവനമായ ഒരു കാര്യം കൊണ്ട് അവരെ നാം സംശുദ്ധമാക്കിയിരിക്കുന്നു, അതായത് പരലോക ഭവനത്തിൻ്റെ സ്മരണ കൊണ്ട്. ഇതാണ് 46-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരെക്കുറിച്ചായിരുന്നു തൊട്ടുമുമ്പുള്ള വചനത്തിൽ അള്ളാഹു പരാമർശിച്ചത്. ആ പ്രവാചകന്മാരെ അള്ളാഹു എന്തുകൊണ്ട് അവരെ ശ്രേഷ്ഠരാക്കി എന്നത് തുടർന്നുള്ള ആയത്തുകളിലും ഇതിനു മുമ്പുള്ള വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയതാണ്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, അളീമത്തുൻ വ ഖസീസത്തുൻ ജസീമത്തുൻ, അള്ളാഹു അവരെ മഹത്വപ്പെടുത്തി, അവർക്ക് പ്രത്യേകത നൽകി. എന്തായിരുന്നു അത്? വഹിയ ദിക്റദ്ദാർ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ സ്മരണ. ജഅൽനാ ദിക്റദ്ദാരിൽ ആഖിറത്തി ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയെ നാം ആക്കി. വൽ അമലി ലഹ സഫ്വത്തു വഖ്തിഹിം വൽ ഇഖ്ലാസു വൽ മുറാഖബത്തു ലില്ലാഹി തആല. അതേപോലെ തന്നെ ആ പരലോകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അവരുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി വിനിയോഗിക്കാൻ, അള്ളാഹുവിന് നിഷ്കളങ്കമായിക്കൊണ്ട് ഇബാദത്ത് അനുഷ്ഠിക്കാൻ, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കാൻ, അതുപോലെ തന്നെ വൽ ഇഖ്ലാസു വൽ മുറാഖബത്തു ലില്ലാഹി വസ്ഫുഹുമുദ്ദായിം, ഈ നിഷ്കളങ്കത എന്നതും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹു തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് അള്ളാഹു അവരുടെ സ്ഥിരമായ വിശേഷണമാക്കിയിരിക്കുന്നു. വജഅൽന ദിക്റദ്ദാർ യതദക്കറു ബി അഹ്വാലിഹിം അൽ മുതദക്കിർ, ഈ പരലോകത്തെക്കുറിച്ചുള്ള ആ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ അവരെ അവരുടെ മനസ്സിലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ വയഅത്തബിറു ബിഹിം അൽ മുഅത്തബിറൂന വയദ്ക്കുറൂന ബി അഹ്സനി ദിക്ർ, അവരിൽ നിന്ന് അവരെ കൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ അതുവഴി ഗുണപാഠം ഉൾക്കൊള്ളും, ഏറ്റവും നല്ല നിലക്ക് അവരെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യും. തങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നർത്ഥം. ഇത് ഒരു വലിയ വിശേഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇബാദത്തുകൾ പോലും ലക്ഷ്യം മാറിപ്പോകുന്നോ എന്നത് പേടിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എണ്ണമോ വണ്ണമോ നാം അനുഷ്ഠിക്കുന്ന ത്യാഗമോ അല്ല അള്ളാഹു പരിഗണിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഇഖ്ലാസ്, എത്രമാത്രം നിഷ്കളങ്കമായിക്കൊണ്ടാണ് നമ്മളത് അനുഷ്ഠിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് റഹ്മത്തുള്ള പറയുന്നു, ഐ ജഅൽനാഹും യഅമലൂന ലിൽ ആഖിറ, നാം അവരെ ആക്കി പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ആക്കി. ലൈസ ലഹും ഹമ്മുൻ ഗൈറുഹ, പരലോകമെന്ന ലക്ഷ്യമല്ലാത്തൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ പരമമായ ലക്ഷ്യം പാരത്രികമായ വിജയമായിരുന്നു. വകദാലിക ഖാല സുദ്ദി, ഇമാം സുദ്ദി റഹ്മഹുള്ളയും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ദക്കറഹും ലിൽ ദിക്റുഹും ലിൽ ആഖിറത്തി വ അമലുഹും ലഹാ, പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും നാം അവരുടെ മനസ്സിലുണ്ടാക്കി. വഖാല മാലിക് ബിൻ ദീനാർ, നസ അല്ലാഹു തആല മിൻ ഖുലൂബിഹിം ഹുബ്ബദ് ദുനിയ വ ദിക്റഹാ, അവരുടെ മനസ്സിൽ നിന്ന് അല്ലാഹു
ദുരിയാവിനോടുള്ള ഇഷ്ടവും അതിനെക്കുറിച്ചുള്ള ഓർമ്മയും എടുത്തു കളഞ്ഞു. വഅഖ്ലസഹും ബിഹുബ്ബിൽ ആഖിറ വദിക്രിഹ. അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുള്ള പരലോകത്തോടുള്ള ഇഷ്ടവും അതിനെക്കുറിച്ചുള്ള ഓർമ്മയും അവരുടെ മനസ്സിൽ അള്ളാഹു തനിച്ചാക്കി. വകദാ ഖാല അത്വാ. അതുപോലെ തന്നെയാണ് ഇമാം അത്വാ റഹ്മഹുള്ളയും പറയുന്നത്. വഖാല സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, യഅനി ബിദാരിൽ ജന്ന, അവരുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ നാം ഉണ്ടാക്കി. ഇന്നാ അഖ്ലസ്നാഹും, നാം നിശ്ചയമായും അവരെ ശുദ്ധമാക്കി. ബിഖാലിസത്തിൻ, നിഷ്കളങ്കമായ ഒരു കാര്യം കൊണ്ട്. അതെന്താണ്? ദിക്റദ്ദാർ, പരലോകത്തെക്കുറിച്ചുള്ള, പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. അതായത് യഅനി ബിദാരിൽ ജന്ന, സ്വർഗഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. യഖൂലു അഖ്ലസ്നാ ലഹും ബിദിക്രിഹിം ലഹ. വഖാല ഫി റിവായത്തിൻ ഉഖ്ര ദിക്റദ്ദാർ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ദിക്റദ്ദാർ എന്ന് പറഞ്ഞാൽ ഉഖ്ബദ്ദാർ, പരലോകഭവനം, ആ ഭവനമാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ നാം അവരെ ആക്കി. വഖാല ഖതാദ ഇമാം ഖതാദ റഹ്മഹുള്ള പറയുന്നു, ജനങ്ങളെ അവർ പരലോകത്തെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചിരുന്നു, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയും ഉത്ബോധിപ്പിച്ചിരുന്നു. ഇതും വളരെ ശ്രദ്ധേയമായ ഒരു വ്യാഖ്യാനം കൂടിയാണ്. പലപ്പോഴും പരലോകത്തെക്കുറിച്ചുള്ള പരമമായ ലക്ഷ്യം, അവിടെ വിജയിക്കണം, അവിടെ സ്വർഗം ലഭിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമാണ് മനുഷ്യരെ കർമ്മോത്സുകരാക്കി മാറ്റുന്നത്. പലപ്പോഴും പരലോകത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ കുറഞ്ഞു പോകുന്നത്, പരലോകത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോകുന്നത് ആ സ്വർഗത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ആഗ്രഹം മനസ്സിൽ ഇല്ലാതാകുമ്പോഴാണ്. വഖാല ഇബ്നു സയ്യിദ് റഹ്മഹുള്ള, ജഅലലഹും ഖാസ്സതഹു ഖാസ്സത അഫ്ദലി ഷൈഇൻ ഫിദ്ദാരിൽ ആഖിറ. നാം അവരുടെ മനസ്സിൽ പരലോകഭവനത്തെക്കുറിച്ചുള്ള വലിയ ആഗ്രഹം, അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നാം അവരുടെ മനസ്സിലുണ്ടാക്കി എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള പറയുന്നു, നഖൈനാഹും വസഫൈനാഹും, നാം

0: ഉദ്ദേശിക്കുന്നത്. അതെന്താകുന്നു? ഷിർക്കിൽ നിന്ന്, ഷിർക്കാകുന്ന മിശ്രിതത്തിൽ നിന്ന്, ചേരുവയിൽ നിന്ന് ദീനിനെ തനിച്ചാക്കുക എന്നതാണ്. ദിക്റദ്ദാർ ഐ അദ്ദാർ അൽ ആഖിറ, പരലോകഭവന, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മയാകുന്നു. അതാണ് ആ വചനവുമായി പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ആ പ്രവാചകന്മാരെ വിശേഷിപ്പിച്ചത് അവരെ നാം നിഷ്കളങ്കമാക്കിയിരിക്കുന്നു. ബിഖാലിസത്തിൻ ദിക്റദ്ദാർ, പരലോകഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നാം അവരെ നിഷ്കളങ്കരാക്കിയിരിക്കുന്നു. തുടർന്ന് 47-ാമത്തെ വചനം,
1: വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖിയാർ.
0: വഇന്നഹും, നിശ്ചയമായും അവർ,
1: ഇൻദനാ നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈനി
0: തിരഞ്ഞെടുക്കപ്പെട്ടവരിൽപ്പെട്ടവരാകുന്നു, അല്ലെങ്കിൽ തെളിയിച്ചെടുക്കപ്പെട്ടവരിൽപ്പെട്ടവരാകുന്നു. അൽ അഖിയാർ, ഉത്തമന്മാരായ, ശ്രേഷ്ഠരായ. അതായത് നിശ്ചയമായും അവർ നമ്മുടെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമന്മാരിൽപ്പെട്ടവരത്രേ. അള്ളാഹു ആ പ്രവാചകന്മാരെ വീണ്ടും പുകഴ്ത്തി പറയുകയാണ്. അവര് നിസ്സാരന്മാരല്ല, മറിച്ച് അള്ളാഹു ശ്രേഷ്ഠത നൽകിയ, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാകുന്നു ആ പ്രവാചകന്മാർ. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ലമിനൽ മുഖ്താറൈനി അൽ മുജ്തബൈനി അൽ അഖിയാർ ഫഹും അഖിയാറുൻ മുഖ്താറൂൻ. അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാകുന്നു അവർ, അള്ളാഹു വിശിഷ്ടമായ ശ്രേഷ്ഠത നൽകിയവരാകുന്നു അവർ. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അല്ലദീന ഇസ്തഫാഹുമുല്ലാഹ് മിൻ സഫ്വത്തി ഖൽഖിഹി, തന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരാകുന്നു അവർ. അൽ അഖിയാർ അല്ലദീന ലഹും കുല്ല ഖുലുഖിൻ കരീമിൻ, അവരെ അഖിയാർ എന്ന് അള്ള വിശേഷിപ്പിച്ചത്, അഖിയാർ എന്ന് പറഞ്ഞാൽ ഉത്തമന്മാർ, ശ്രേഷ്ഠന്മാർ എന്ന് വിശേഷിപ്പിച്ചത്, എല്ലാ സൽ സ്വഭാവങ്ങളും അവരിൽ സമ്മേളിച്ചിരുന്നു. വഅമലുൻ മുസ്തഖീം, എല്ലാ നല്ല കർമ്മങ്ങളും അവരിൽ സമ്മേളിച്ചിരുന്നു എന്നതുകൊണ്ടാകുന്നു. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, വഇന്ന ഹാഉലാഇ, ഇക്കൂട്ടർ, അല്ലദീന ദക്കർനാ ലമിനല്ലദീന സ്തഫൈനാഹും, നാം തെരഞ്ഞെടുത്തവരിൽപ്പെട്ടവരാകുന്നു എന്ന് വിശേഷിപ്പിച്ച ഈ ആളുകൾ, ലദിക്റൽ ആഖിറത്തി, പരലോകത്തെക്കുറിച്ചൊരു സ്മരണ കൊണ്ട്, അൽ അഖിയാർ, അവർ ശ്രേഷ്ഠന്മാരാകുന്നു, ഉത്തമന്മാരാകുന്നു. അല്ലദീന, അതായത് എങ്ങനെയുള്ളവരാകുന്നു അവർ, ഇഖ്തർനാഹും, നാം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ലി ത്വാഅതിന, നമ്മെ അനുസരിക്കുന്നവരായിട്ട്, വരിസാലത്തിന ഇല ഖൽഖിന, നമ്മുടെ സൃഷ്ടികളിലേക്ക് നമ്മുടെ ദൗത്യവുമായി പോകുന്നവരായിട്ട്, നമ്മുടെ ദൗത്യത്തെ എത്തിച്ചു കൊടുക്കുന്നവരായിട്ട് നാം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാം, അൽ മുസ്തഫൈൻ യഅനി ഫിൽ ഇബാദത്തി വൽ ഇൽമി വൽ റിസാല, അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലും പ്രവാചകത്വത്തിൻ്റെ അല്ലെങ്കിൽ ദൗത്യ നിർവഹണത്തിൻ്റെ കാര്യത്തിലും അവരെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച്, മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് ഇബാദത്തിൻ്റെ കാര്യത്തിൽ കണിശമായ നിഷ്ഠയോടെയാണ് അവർ ജീവിച്ചിരുന്നത്. അതാണ് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അറിവിൻ്റെ കാര്യത്തിൽ, വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അവർ ശ്രേഷ്ഠരായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തും അവർ ഏറെ ശ്രേഷ്ഠരായിരുന്നു. അൽ അഖിയാർ ജംഉ ഖയ്യിർ, ഖയ്യിറുൻ എന്നതിൻ്റെ ബഹുവചനമാകുന്നു അഖിയാർ എന്നത് എന്ന് സ്വാലിഹുൽ ഉസൈമി റഹ്മുള്ള ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, വലാ ശക്ക അൻഹഉലാഇ റുസുൽ, ഒരു സംശയവും വേണ്ട, ഈ ദൂതന്മാർ, അസ്സലാസ, ഈ പറയപ്പെട്ട മൂന്ന് പ്രവാചകന്മാർ, ഫീഹിം, അവരിലുണ്ട് ഖൈറുൻ കസീറുൻ, ധാരാളം നന്മകൾ, വജാഅ മിൻ നസ്ലിഹിം, അവരുടെ സന്തതി പരമ്പരയിൽ നിന്നാണ് വന്നത്, റുസുലുൻ കിറാമുൻ, മാന്യന്മാരായ മറ്റു ദൂതന്മാർ, വ ഉമമുൻ മിൻ അഫ്ദലിൽ ഉമം, സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹം, ജാഅ മിൻ നസ്ലി ഇബ്രാഹിം ഉമ്മ,
1: ഉമ്മത്ത് മുഹമ്മദ്.

0: സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സന്തതി പരമ്പരയിലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. വഹിയ അഫ്ദലുൽ ഉമം വ അക്രമുഹ ഇൻദല്ലാഹ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തീങ്ങളാകട്ടെ സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയരും ഏറ്റവും ഉത്കൃഷ്ടരുമാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, വഇന്നഹും ഇന്ദന, നിശ്ചയമായും അവർ നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈനൽ അഖിയാർ, തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരായ ശ്രേഷ്ഠരായ ആളുകളിൽ പെട്ടവരാകുന്നു എന്നതാണ്. തുടർന്ന് 48-ാമത്തെ വചനം, വദ്കുർ ഇസ്മായില വൽ യസ വദൽ കിഫ്ലി വകുല്ലും മിനൽ അഖിയാർ. വദ്കുർ, പ്രസ്താവിക്കുക അല്ലെങ്കിൽ ഓർക്കുക, ഇസ്മായില ഇസ്മായിലിനെയും, വൽ യസ അൽ യസഇനെയും, വദൽ കിഫ്ലി ദുൽ കിഫ്ലിനെയും, വകുല്ലുൻ എല്ലാവരും, മിനൽ അഖിയാർ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു. ഇസ്മായിലിനെയും അൽ യസഇനെയും ദുൽകിഫ്ലിനെയും ഓർക്കുക, എല്ലാവരും തന്നെ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു. ഇവിടെ 3 പ്രവാചകന്മാരെ കുറിച്ചാണ് പരാമർശിച്ചത്. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അൽ യസ അലൈഹിസ്സലാം, അതുപോലെ തന്നെ ദുൽകിഫ്ൽ അലൈഹിസ്സലാം. ഈ പ്രവാചകന്മാരിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലത്തും പരാമർശങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ അൽ യസ ദുൽകിഫിൽ തുടങ്ങിയവരെക്കുറിച്ച് ഏതാനും ചില പരാമർശങ്ങൾ മാത്രമാണ് ഖുർആനിൽ കാണാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പ്രത്യേകമായി അല്ലാഹുവിൻ്റെ റസൂലിനോട് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, വദ്കുർഹാ ഉലാ ഇൽ അംബിയാ, ഈ പ്രവാചകന്മാരെ പ്രവാചകരെ താങ്കൾ ഓർക്കുക, ബി അഹ്സനി ദിക്ർ വ അസ്നി അലൈഹിം, താങ്കൾ അവരെ പുകഴ്ത്തുക, അഹ്സന സനാ ഏറ്റവും നല്ല പുകഴ്ത്തൽ, ഫ ഇന്ന കുല്ലം മിൻഹും മിനൽ അഖിയാർ, കാരണം അവരെല്ലാവരും ഉത്കൃഷ്ടരായ മനുഷ്യരിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ പെട്ടവരാകുന്നു. അള്ളാഹു അവരെക്കുറിച്ച് വിശേഷിപ്പിച്ച വിശേഷണമാണ് മിനൽ അഖിയാർ, ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു എന്നത്. അല്ലദീന, അവർ, ഇഖ്താറഹുമുല്ലാഹു മിനൽ ഖൽഖി, തൻ്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരാകുന്നു അവർ. വഖ്താറ ലഹും അക്മലൽ അഹ്വാലി മിനൽ അഅ്മാലി വൽ അഖ്ലാഖി വസ്സിഫാത്തിൽ ഹമീദ വൽ ഖിസാലി സദീദ. അള്ളാഹു അവരെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരുന്നു അവർ. അതുപോലെ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന് അർഹരായിരുന്നു അവർ. ഏറ്റവും മഹത്തായ വിശേഷണങ്ങൾക്ക് അർഹരായിരുന്നു അവർ. ഏറ്റവും ചൊവ്വായ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിച്ചവരായിരുന്നു അവർ. അതുകൊണ്ടാണ് കുല്ലുൻ വകുല്ലും മിനൽ അഖിയാർ, അവരെല്ലാം തന്നെ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം അവർ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകകളായിരുന്നു എന്നത് ഈ പരാമർശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതൊരു സമൂഹവും ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി, അവരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാർ ആ സമൂഹത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകകൾ ആയിരുന്നു എന്നത് ഈ ആയത്തും ഇതുപോലെയുള്ള ആയത്തും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഷൻഖീതി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അത്ലഖഹുന ഐദൻ അൽ അംറ ബിദിക്രി ഇസ്മായിൽ വ ഖയ്യദഹു ഫീ സൂറത്തി മറിയം ബികൗനിഹി ഫിൽ കിതാബി ഫീ ഖൗലിഹി തആല. അള്ളാഹു ഇവിടെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഓർമ്മിക്കാൻ നിരുപാധികമായി പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും വിശേഷിപ്പിച്ച് പറയാതെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ സൂറത്ത് മറിയമിൽ അദ്ദേഹത്തിന് ചില പ്രത്യേകത എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നത്. സൂറത്ത് മറിയമിലെ 54-ാമത്തെ ആയത്തിൽ കാണാം, വദ്കുർ ഫിൽ കിതാബി ഇസ്മായില ഇന്നഹു കാന സാദിഖൽ വഅദ്. വദ്കുർ, താങ്കൾ സ്മരിക്കുക, ഫിൽ കിതാബി വേദഗ്രന്ഥത്തിലൂടെ ഇസ്മായില ഇസ്മായിലിനെ ഇന്നഹു നിശ്ചയമായും അദ്ദേഹം കാന സ്വാദിഖൽ വഅദി വാഗ്ദാനം സത്യസന്ധമായി പാലിക്കുന്നവരിൽപ്പെട്ട ആളായിരുന്നു. അപ്പോ ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് അള്ളാഹു ആ ആയത്തിൽ സൂറത്ത് മറിയമിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി, വാഗ്ദാനം സത്യമായി പാലിക്കുന്ന വ്യക്തിത്വമാണെന്ന്. എന്നാൽ ഇവിടെ നിരുപാധികമായി ഒരു നിബന്ധനയും അല്ലെങ്കിൽ ഒരു വിശേഷണവും കൊടുക്കാതെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അപ്പോൾ മറ്റു പ്രവാചകന്മാരെക്കുറിച്ചും അവരെല്ലാം തന്നെ ഉത്തമമായ മാതൃകയാണെന്നത് ഈ പരാമർശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഫീ ദാലിക ഇഷാറത്തുൻ, ഇതിലൊരു സൂചനയുണ്ട്. ഇല അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൂറുൻ അയ്ദൻ ബിദിക്രി ജമീഇൽ മദ്കൂരിന ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും ഓർമ്മിക്കുവാൻ പ്രവാചകൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സൂചനയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാ നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് അവരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി, സലഫി.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്, സൂറ അസ്വാദ് എന്നീ സൂറത്തുകൾ മുഴുവനായും പാരായണം ചെയ്യുന്നത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 109 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
3: أعوذ بالله من الشيطان الرجيم.
4: يوم يجمع الله الرسل فيقول

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, പരിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്ത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്മൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ അഹ്കാഫ് 21 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പറയണമാണ്. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ സുബൈ.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: الله ربنا هو الاله له من الاسماء.
1: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
5: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
4: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: റേഡിയോ തുടരുമ്പോൾ ഇനി മനപ്പാഠം. മനപ്പാഠം 1 മുതൽ 30 വരെ പേജ് 480. മനപ്പാഠത്തിൽ സഅദ് അൽ ഖാമിദി.

0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് മനപ്പാഠം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

قد علمنا ما فرضنا عليهم قد علمنا ما فرضنا عليهم

المخرج لكي لا يكون عليك حرج لكي لا يكون عليك حرج.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു

0: ആശ്രയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്. അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى، ومن العمل ما ترضى. اللهم هون علينا سفرنا هذا، واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: أعوذ بالله من الشيطان الرجيم.

0: الحق وقضي بينهم بالحق وقيل الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് സൂറത്തു സുമർ 53 മുതൽ 75 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബൂബക്കർ ശത്രി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 27 മുതൽ 28 വരെയുള്ള വചനം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 27-28 ആയത്തുകളാണ് പഠിക്കുന്നത്.

الذين ينقضون الذين നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ അല്ലസീന എന്ന് വായിക്കരുത്. അല്ലസീന അല്ലദി ദി ദാലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലസീന യൻഖുദൂന സാക്കിന നൂന് ശേഷം ഖാഫ് ഖാഫ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്ന ആ മണിക്കൽ

എന്തായിരിക്കണം? സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. യങ്കു യങ്കുദൂന, യങ്കുദൂന അല്ല യങ്കുദൂന. ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. അഹ്ദല്ലാഹി, അഹ്ദ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. അഹ്ദ അഹ്ദ അഹ്ദല്ലാഹി മിൻ ബഅദി, സാക്കിനായ നൂന് ശേഷം ബ. അങ്ങനെയാവുമ്പോൾ നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് നൂനിൻ്റെ മേലെ ചെറിയൊരു മീം കാണുന്നത്. മിൻ ബഅദി ഇഖ്ലാബ് എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെ ഗുന്ന ചെയ്യണം. മിൻ ബഅദി മീഥാഖി, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മീഥാഖി മീഥാഖി കൂട്ടി ഓതുമ്പോൾ മീസാഖിഹി വയഖുതഊന, അവിടെ മീസാഖിഹി സീനായി പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയഖുതഊന, വയഖ് ഖാഫിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വയഖുതഊന, ത ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് പ്രത്യേകം നമ്മളത് ഈ അക്ഷരം വരുന്നിടത്തൊക്കെ പറയാറുണ്ട്. വയഖുതഊന ഇങ്ങനെ ഉച്ചരിക്കണം. വയഖുതഊന എന്ന് ത ആയി പോകുന്നു, ശ്രദ്ധിക്കുക. മാ അമറല്ലാഹു ബി, മാ അമറ മദ് മുൻഫസൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മാ അമറല്ലാഹു ബി, ഇനി ബിഹി അയ്യൂസല. ഇവിടെയും നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹ ഉള്ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, സുലത്തുൽ കുബറ, സുലത്തു തവീൽ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി അയ്യൂസല, ഇനി അയ്യൂസല, സാക്കിനായ നൂന് ശേഷം യ, നൂനിനെ യായിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന്ന അയ്യൂസല അയ്യൂസല. സ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വയുഫ്സിദൂന ഫിൽ അർദ്, ഫിൽ അർദല്ല ഫിൽ അർദ്, ഫിൽ അർദ് ഫിൽ അർദ്. വഖഫ് ചെയ്യുമ്പോൾ അർദ് ഇങ്ങനെ ദാദിനെ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഉലൈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ ഇങ്ങനെ ഓതണം. ഇനി അടുത്ത ആയത്ത്, കൈഫ തക്ഫുറൂന ബില്ലാഹി. കൈഫ കൈഫ കൈഫ എന്നല്ല ഉച്ചരിക്കേണ്ടത്, കാഫിനെ അവിടെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, നേർപ്പിച്ച് ഉച്ചരിക്കണം. കൈഫ തക്ഫുറൂന, തക് അക് ഈ ശബ്ദം വരണം. തക്ഫുറൂന ബില്ലാഹി വകുന്തും, വകുന്തും സാക്കിന നൂനിന് ശേഷം ത, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന വകുന്തും, വകുന്തും അ. മീം സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇവിടെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. പാരായണത്തിൽ വകുന്തും മംവാതൻ, വകുന്തും മംവാതൻ എന്ന് പറയരുത്, വകുന്തും അംവാചൻ. വക്കുന്തും ഇഖ്ഫാ ബിഗുന്ന ചെയ്യുക. അതുപോലെ മീമസാക്കിനേക്ക് ശേഷം ഹംസ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. പ്രത്യേകം എം വാറ്റ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വ അല്ലെങ്കിൽ ഫ, പല ക്ലാസ്സുകളിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം വാറ്റ എം വാറ്റ. ഇനി അവിടെ കൂട്ടി ഓതുമ്പോൾ എം വാറ്റ ഫ അഹ്യാകും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന്ന എം വാറ്റ ഫ അഹ്യാകും, ഫഅഹ്യാകും സുമ്മ യുമീതുകും. സുമ്മ സുമ്മ ആയി പോകരുത്, അതർത്ഥം മാറും. സുമ്മ സുമ്മ എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ളൊക്കെ അർത്ഥം, പിന്നെ. എന്നാൽ സീനായാലോ അത് വിഷം എന്നുള്ള അർത്ഥം വരും, പ്രത്യേകം ശ്രദ്ധിക്കണം. സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. യുമീതുകും സുമ്മ യുഹ്യീകും, ഇവിടേക്ക് സുമ്മ ശ്രദ്ധിക്കുക, ഗുന്ന ചെയ്യുക. സുമ്മ സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി, ഇവിടെയും സ ശ്രദ്ധിക്കുക, സീനായി പോവരുത്. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ ഇലൈഹി തുർജഊൻ, തുർജഊൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവസാനത്തിലുള്ള ആ നീട്ടൽ തുർജഊൻ മദ് ആരിദുൽ സുക്കൂൻ.
രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ കതിറുകൾ നീട്ടാവുന്ന മദ്ദാണ് അത്. മദ്ദ് ആയിരത്തിൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: أن يوصل ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون سورة البقرة ഇലെ 27-28 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ ഇവിടെ സമാപിക്കുന്നു.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: أعوذ بالله من الشيطان الرجيم
2: ما كان على النبي من حرج

الذين يبلغون رسالات الله ويخشونه ولا يخشون

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ ഹസാബിലെ 38 മുതൽ 48 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ കാരി യൂനുസ് സൊയിലാസ്.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: പേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകന്റെ മുഖത്തു നിന്ന് കേൾക്കുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ പാരായണം കേൾക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു ആല ഇമ്രാനിന്റെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകൾ നമുക്ക് കേൾക്കാം ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ പാരായണത്തിലൂടെ.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആല ഇംറാന്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 54-55 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن هذا لرزقنا ما له من نفاد. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 53 വരെയുള്ള വചനങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് 54-ാമത്തെ വചനം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് 1-2 വചനങ്ങളിൽ കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. ആ സ്വർഗം ആർക്കാണ് നൽകുക എന്നും അതുപോലെ തന്നെ അവിടെയുള്ള ചില അനുഭവങ്ങൾ അള്ളാഹു 51, 52, 53 വചനങ്ങളിൽ വ്യക്തമാക്കി. തുടർന്ന് 54-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലരിസുഖുന, നാം നൽകുന്നതാണ്, നമ്മുടെ വക ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. റിസ്ഖ് എന്നതിന് അള്ളാഹു നൽകുന്നത് എന്നും അള്ളാഹുവിൻ്റെ ആഹാരം എന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാരിതോഷികം എന്നും അതിന് അർത്ഥം നൽകിയത് കാണാൻ സാധിക്കും. മാലഹു, അതിനില്ല, ഉണ്ടാകുന്നതല്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അതായത് നിശ്ചയമായും ഇത് നമ്മുടെ വക പാരിതോഷികമായി നൽകുന്നതാണ്, യാതൊരു വിധത്തിലുള്ള തീർന്നുപോക്കും അതിനുണ്ടാകുന്നതല്ല. സ്വർഗത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ലഭിക്കുന്നത് ശാശ്വതമാണ്. അതെന്തായിരുന്നാലും അവിടെ നൽകപ്പെടുന്ന ഏത് കാര്യമായിരുന്നാലും അതിനൊരു നാശം എന്നത് അല്ലെങ്കിൽ ഒരു കുറവ് എന്നത് സംഭവിക്കുകയിൽ ഇല്ല എന്നതാണ്. നമുക്കറിയാം ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖ സൗകര്യങ്ങളായിരുന്നാലും ആരോഗ്യമായിരുന്നാലും അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും അതല്ലെങ്കിൽ യുവത്വമായിരുന്നാലും ഏത് തരത്തിലുള്ള ചെറിയതോ വലിയതോ ആയ അനുഗ്രഹങ്ങളാകട്ടെ അതിനൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലാവധി മാത്രമാണുള്ളത്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഖേദകരമായ കാര്യം ഈ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അതുവഴി ആ മനുഷ്യനിൽ നഷ്ടപ്പെടുക ശാശ്വതമായ വിജയമാണ് എന്നതാണ് വളരെ ഗൗരവതരമായ കാര്യം. ഈ ദുനിയാവിലെ ക്ഷണികമായ സുഖസൗകര്യങ്ങളെ അതിൽ വഞ്ചിതരായിക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ശാശ്വതമായ സ്വർഗലോകം ആ മനുഷ്യർക്ക് നഷ്ടമാകുമെന്നതാണ്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നൊരു കാര്യം, ബിഖിലാഫി റിസ്ഖി ദുനിയ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ വിഭവങ്ങൾ അത് ദുനിയാവിലേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബശ്ശിരില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, തീർച്ചയായും താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്, സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ തമറത്തിർ റിസ്ഖ, ആ സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റിസ്ഖ് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം അവർ പറയും, ഇത് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന്. മുഫസ്സിറീങ്ങൾ അത് പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാം. ഒരു വ്യാഖ്യാനം സ്വർഗത്തിലെ തന്നെ പഴങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ, സ്വാദിഷ്ടമായ വസ്തുക്കൾ നൽകപ്പെടുമ്പോൾ അവർ പറയും ഇത് തന്നെയാണല്ലോ മുമ്പ് ലഭിച്ചതെന്ന്. അതിൻ്റെ ചില സ്വഭാവങ്ങളിൽ അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതാണ് ഉതൂബിഹി മുത്തശാബിഹ, അവർക്ക് സദൃശ്യമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹും ഫീഹ അസ്വാജു മുത്തഹറ വഹും ഫീഹ ഖാലിദൂൻ, അവിടെ അവർക്ക് പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും, അവർ അതിൽ നിത്യവാസികളും ആയിരിക്കും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം. സ്വർഗത്തിലേതൊന്നും തന്നെ അത് നശ്വരമല്ല, ക്ഷണികമല്ല. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, എന്നുമെന്നും താമസിക്കുന്നവരായിരിക്കും. ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, സുമ്മ അഖ്ബർ തബാറക വതആല അലൽ ജന്ന, പിന്നെ ഉന്നതനും മഹാനുമായ അനുഗ്രഹീതനായ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്നു, അന്നഹു ലാ ഫറാഗ ലഹ വല ഇൻഖിലാ, അതിനൊരു വിരാമമില്ല, അതിനൊരു അവസാനമില്ല. വല സവാല വല ഇൻതിഹാ, അതിനൊരു അറ്റമില്ല, ഒരു നീങ്ങലും ഇല്ല. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ഫഖാല തആല ഇന്ന ഹാദ ലരിസുഖുന മാ ലഹു മിൻ നഫാദ്, അതാണ് അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും ഇത് നാം നൽകുന്നതാണ് നമ്മുടെ വകയായി, നമ്മളുടെ പാരിതോഷികമായി. മാലഹു, അതിനില്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അള്ളാഹു സൂറത്തു നഹലിൽ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, മാ ഇൻദകും യംഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അവസാനിക്കും. രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് എന്തൊക്കെ ചെലവഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതൊന്നും അവസാനിക്കാത്തതാണ്. മറ്റൊന്ന്, ദുനിയാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പരലോകത്ത് നൽകുന്നതാകട്ടെ, വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവശേഷിക്കുന്നതാകുന്നു, തീർന്നു പോകാത്തതാകുന്നു. സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞു, വക കൗലിഹി തആല അതാ ഗൈറ മജ്ദൂദ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമാകുന്നു, അതാണ് അതാ എന്ന് പറഞ്ഞാൽ. അതാകട്ടെ ഗൈറ മജ്ദൂദ്, അത് മുറിഞ്ഞു പോകാത്തതാകുന്നു, നിലക്കാത്തതാകുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. ഐ ഗൈറ മഖ്തൂ. ഈ കാര്യം അള്ളാഹു പല ആയത്തിലും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്ത് റഅദിൽ കാണാം, 35-ാമത്തെ ആയത്തിൽ, ഉകുലുഹാ ദാഇമു വദില്ലുഹാ തിൽക ഉഖബല്ലദീന തഖൗ വഉഖബല കാഫിരീനന്നാർ. ഉകുലുഹാ ദാഇമുൻ, സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്ഥിരമായി ലഭിക്കുന്നതാണ്. അവിടുത്തെ കായ്ക്കനികളാകട്ടെ, ഭക്ഷ്യവസ്തുക്കളാകട്ടെ. വല്ലുഹ, അവിടുത്തെ തണലും സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. തിൽക്കഴുക്കുബല്ലതീനത്തക്കൗ, അതാകുന്നു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പര്യവസാനം. വഴുക്കുബൽ കാഫിരീന, എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനമാകട്ടെ അന്നാർ, നരകമാകുന്നു. അല്ലാഹു മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ട് സ്വർഗം അനന്തരാവകാശമായി നൽകപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഫസ്സിറുകൾ പറയുന്നു, വൽ ആയാത്തു ഫീ ഹാദാ കസീറുൻ ജിദ്ദൻ, ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള ആയത്തുകൾ ധാരാളമായി ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അല്ലാഹു പറഞ്ഞ കാര്യം, സ്വർഗത്തിലേത് അതിന് അവസാനമില്ല, അത് അവസാനിക്കുന്നതല്ല, അത് നിന്നു പോകുന്നതല്ല, സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. സഅദി റഹ്മത്ത് പറയുന്നു, ഇന്ന ഹാദാ ലറിസ്ഖുന അല്ലദീ ഔറദ്നാഹു അലാ അഹ്ലി ദാരിദ് നഈമി, ആ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നത് അത് നമ്മുടെ റിസ്ഖാകുന്നു. മാലഹു മിൻ നഫാദ് ഐ ഇൻഖിതാഉൻ ബൽ ഹുവ ദാഇമുൻ മുസ്തഖിറുൻ ഫീ ജമീഇൽ ഔഖാതി, അതിനൊരു അവസാനമില്ല, അത് നിലച്ചു പോകുന്നില്ല, അതെപ്പോഴും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും. മുത്തസായിദുൻ ഫീ ജമീഇൽ ആനാത്തി, എല്ലാ സന്ദർഭത്തിലും കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. വലൈസ ഹാദാ ബി അലീമിൻ അല റബ്ബിൽ കരീം, ഇങ്ങനെ ശാശ്വതമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് ഒരു പ്രയാസമേ ഉള്ള കാര്യമല്ല. അർറഊഫുർ റഹീം, ഏറെ ദയാലുവായ കാരുണ്യവാനായ അള്ളാഹുവിന്, അൽ ബർറുൽ ജവാദ് അൽ വാസിഉൽ ഗനി, വിശാലനായ പരാശ്രയമുക്തനായ, അതേപോലെ തന്നെ ഔദാര്യവാനായ അൽ ഹമീദ് അൽ ലത്തീഫ് അർ റഹ്മാൻ, സ്തുത്യർഹനും അതേപോലെ തന്നെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനും അതുപോലെ തന്നെ പരമകാരുണ്യകനുമായിട്ടുള്ളവൻ. അൽ മലിക്കുദ്ദയ്യാൻ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ. അൽ ജലീലുൽ ജമീലുൽ മന്നാൻ, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുകയാണ്. ഉന്നതനായ, അതേപോലെ തന്നെ ഏറ്റവും സൗന്ദര്യവാനായ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ, ദിൽ ഫദ്ലിൽ ബാഹിരി വൽ കറമിൽ മുതവാഫിരി, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉടമയായ, എല്ലാ ഔദാര്യത്തിൻ്റെയും പരിപൂർണമായ അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായ, അല്ലത്തില തുഹ്സ നിഅമഹു വലാ യുഹാത്തു ബിബഅദി ബിർരിഹി, അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു നൽകുന്ന പുണ്യങ്ങൾ, നന്മകൾ, അത് ആർക്കും എണ്ണാനോ നിർണയിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു സ്വർഗം. ആ സ്വർഗമാകട്ടെ ശാശ്വതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതിലേത് അനുഗ്രഹങ്ങളായിരുന്നാലും അതെന്നുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. ഇന്നഹാദ, തീർച്ചയായും ഇത്, ലറിസുഖുന, നമ്മളുടെ നാം നൽകുന്ന റിസ്ഖാകുന്നു, ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. മാലഹു മിൻ നഫാദ്, അതിന് ഒരു തീർന്നു പോകലും ഒരു നിലച്ചു പോകലും ഇല്ല. തുടർന്ന് 55-ാമത്തെ വചനം, ഹാദാ വ ഇന്ന ലിത്താഗീന ലശർറ മആബ്, ഹാദാ, ഇതാണ്, അതായത് ഇതാണ് അവരുടെ നില. സ്വർഗവാസികളുടെ നില. എന്നിട്ടോ, വഇന്ന ലിത്താഗീന, നിശ്ചയമായും ധിക്കാരികൾക്കുണ്ട്, അതിക്രമകാരികൾക്കുണ്ട്, ലഷർറമആബ്, മോശപ്പെട്ട മടക്കസ്ഥാനം, പ്രാപ്യസ്ഥാനം. അവ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, ഒരു പതിവാണ്. തുടർന്ന് നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കും. അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് പരാമർശിച്ചാൽ ഉടനെ തന്നെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാറുണ്ട്. അതായത് ഇതാണ് അവരുടെ നില. അതേസമയത്ത് ധിക്കാരികൾക്ക് നിശ്ചയമായും മോശപ്പെട്ട മടക്കസ്ഥാനവും ഉണ്ടായിരിക്കും. അതാണ് 55-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ലമ്മാ ദക്കർ തആല മആല സുഅദാഇ, ഇബ്നു കസീർ നമ്മൾ പറയണം, അള്ളാഹു സൗഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോൾ, സന്ന ബിദിക്രി ഹാലിൽ അഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വ മർജിഹിം വ മആബിഹിം ഫീ ദാരി മആദിഹിം, അവരുടെ മടക്കസ്ഥാനത്തെക്കുറിച്ച്, വ ഹിസാബിഹിം, അവരുടെ വിചാരണയെക്കുറിച്ച്. ഫഖാല ഹാദാ വ ഇന്ന ലിത്താഗീന, ഇതാകുന്നു, ഇങ്ങനെയാകുന്നു ആ ആൾക്കാരുടെ അവസ്ഥ. അത് അവിടെ ഒരു വഖഫുണ്ട്, അവിടെ ഭാഷയിൽ അതിന് പ്രത്യേകതയുണ്ട്. ആ ഹാദ എന്ന് പറയുന്നത് ഒരു വിരാമം, ഈ പറഞ്ഞതാകുന്നു നല്ല ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്, ഇന്നലിത്താഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് അല്ലെങ്കിൽ ധിക്കാരികൾക്കുണ്ട്. അതാരാ? വഹും അൽ ഖാരിജൂന അൻ ത്വാഅത്തില്ലാ, അള്ളാഹ് അവരെ കുറിച്ചാണത് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോയവരാകുന്നു അവർ. അൽ മുഖാലിഫൂന ലി റുസുലില്ലാ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ ധിക്കരിച്ചവരാകുന്നു അവർ. എന്താണ് അവർക്കുള്ളത്? ലഷർറമആബ്, ഐ ലസൂഉ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലം. വ മർജിഇൻ, വളരെ മോശമായ പിന്നെ പ്രാപ്യസ്ഥലം. ثم ഫസ്സറഹു ബിഖൗലിഹി, പിന്നെ അതിനുശേഷം അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്, ആ ഭാഗം. അതെന്താണ് അവർക്ക്, അവരുടെ മടക്കസ്ഥലം എന്തായിരിക്കും, അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ആ നരകത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആ നരകത്തെ തൊട്ടുള്ള അള്ളാഹുവിനുള്ള കാവലിനെ തേടൽ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുവേ നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ പിന്തിരിയണം. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഇല്ല, നരകത്തിൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഉറപ്പുവരുത്തണം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഹാദാ, ഇത്, അതായത് അൽ ജസാഉൽ ലിൽ മുത്തഖീന, ഈ പറയപ്പെട്ട മുകളിൽ പറഞ്ഞ ആ പിന്നെ സ്വർഗീയ അനുഭവങ്ങളെല്ലാം തഖ്വ പാലിച്ചവർക്കുള്ള അവർക്കുള്ള പ്രതിഫലമാകുന്നു. മാ വസഫ്നാഹു, നാം വിശദീകരിച്ചതെല്ലാം. എന്നാൽ വ ഇന്നലി താഖീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട്. ആരാണവർ? ഐ അൽ മുതജാവിസീന ലിൽ ഹദ്ദി, പരിധി ലംഘിച്ചവർ. ഫിൽ കുഫ്രി വൽ മആസി, സത്യനിഷേധത്തിലും അതുപോലെ ധിക്കാരപരമായ പ്രവർത്തനത്തിലും ജീവിച്ചുകൊണ്ട് അതിക്രമകാരികളായി മാറിയവർ. എന്താണ് അവർക്കുള്ളത്? ലഷർറമആബ്, ഐ ലഷർറ മർജിഇൻ വ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലവും പ്രാപ്യസ്ഥലവുമാണ് അവർക്കുള്ളത്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുമ്പോൾ മരണത്തെയും പരലോകത്തെയും വിസ്മരിക്കുന്നവരാണ് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും. നമ്മൾ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ വിശ്വാസികളല്ലാത്ത

0: ആകുന്നു. പിന്നെ അദ്ദേഹം ഭാഷാപരമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. താഗി എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ, നിയമ ലംഘനം നടത്തുന്നവൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണത്? മൻ തജാവസൽ ഹദ്ദ വഹദ്ദുൽ ഇൻസാനി അൻ യകൂന അബ്ദൻ ലില്ലാ. അല്ലേ, ഒരു മനുഷ്യൻ നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസനായിക്കൊണ്ട് ജീവിക്കുക എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ ദാസനാവുക? മുംതസിലൻ ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്. മുജ്തനിബൻ ലി നഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. ഫമല്ലം യംതസിൽ അൽ അംറ ഫഹുവ താഗിൻ, ആരാണോ അള്ളാഹുവിന് വഴിപ്പെടാൻ സന്നദ്ധനാവാതിരിക്കുന്നത് അവനാണ് ധിക്കാരി, അവനാണ് അതിക്രമകാരി. വമനിർത്തകബൻ നഹിയ ഫഹുവ താഗിൻ, ആരാണോ പാപകൃത്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കും അവനാകുന്നു താഗി എന്ന് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടവൻ. തോബരി റഹ്മത് പറയുന്നു, ഹാദ അല്ലദി വസഫത് ലിഹാ ഉലാ ഇൽ മുത്തഖീന, വസഫ്തു ലിഹാ ഉലാ ഇൽ മുത്തഖീന. ഈ ഹാദ എന്ന് പറഞ്ഞത് നാം വിശദീകരിച്ച, നാം വ്യക്തമാക്കിയ ആ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചാകുന്നു. തുടർന്ന് അള്ളാഹു മറ്റൊരു വിഷയമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതാരാകുന്നു? അല്ലദീന തഗൗ അലൈഹി വ ബഗൗ, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവർ, അതിക്രമം പൊട്ടിച്ചവർ. ഫഖാല വ ഇന്നലി താഗീന വഹും അല്ലദീന യുമരിദു അലാ റബ്ബിഹിം തമറദു അലാ റബ്ബിഹിം. ഈ താഗീൻ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ധിക്കാരം കാണിച്ചവരാകുന്നു. ഫ അസൗ അംറഹു മഅ ഇഹ്സാനിഹി ഇലൈഹിം, ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകുന്നു. പിന്നെ ലഷറ മആബ്, അവർക്ക് മോശമായ മടക്കസ്ഥലമുണ്ട്. യഖൂലു ലഷറ മർജിഇൻ വ മസീരിൻ യസീറുന ഇലൈഹി ഫിൽ ആഖിറത്തി ബഅദ ഖുറൂജിഹിം മിന ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് അവർ പോയതിനു ശേഷം പരലോകത്ത് അവർക്ക് എന്താ ലഭിക്കുന്നത്? ഈ പറയപ്പെട്ട നരകമാകുന്ന ഭവനമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നരകത്തിൻ്റെ അവകാശികളിൽ നിന്ന്, നരകത്തിലെത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അജ്റുനാ മിനന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 54-55 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കനിഞ്ഞരുളിയ പടച്ച റബ്ബിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസ്ഉകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഖുർആൻ ടെലിക്വിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ അൽഹംദുലില്ലാ ചോദിക്കുമ്പോൾ അതും അതിൻ്റെ അപ്പുറത്തെ ജുസ്ഉകളിൽ നിന്ന് പഠിച്ച കുട്ടികളൊക്കെ നമ്മുടെ ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നന്നായിട്ട് ആവർത്തിച്ച് ഉഷാറായിട്ട് വരണം എന്നുള്ളതാണ്. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പറഞ്ഞല്ലേ, സോറി മോളെ. സൈനബ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സൈനബ്
2: ലെവൽ
1: ടു. ഓക്കെ, മാഷാല്ലാ. എവിടെയാണ് വീട്?
2: നടക്കാവ്, കോഴിക്കോട്.
1: നടക്കാവിലാണല്ലേ. മോള് നടക്കാവിലാണ് വീട് അല്ലേ. മോള് സ്കൂളിന്റെ പേരെന്താണ്?
2: അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ.
1: ഓക്കെ, മാഷാല്ലാ. അതാണ് ലെവൽ ടു എന്ന് പറഞ്ഞല്ലേ. ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ് ആണല്ലേ. ഓക്കെ, മാഷാല്ലാ. അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കണം. നേരിട്ട് ടീച്ചർമാരെ കാണാനൊന്നും പറ്റാത്തതുകൊണ്ടേ കുട്ടികളെ, ചില കുട്ടികളൊന്നും പഠിക്കൂല, പറഞ്ഞൊന്നും ചെയ്യൂല, അങ്ങനെയൊക്കെ ഉണ്ട്. മോളൊക്കെ ഉഷാറായിട്ട് പഠിക്കുന്ന കുട്ടിയാണല്ലേ. മാഷാല്ലാ, അഹ്സൻതി. അപ്പോ തബാറക ജുസ്, അമ്മ ജുസ്, രണ്ട് ജുസ് നമുക്ക് ഉണ്ട്, ചോദ്യങ്ങളുണ്ട്. സൈനബ് ഒരു ജുസേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, നബ ആണ് സൈനബ് പഠിച്ചത് അല്ലേ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് സൈനബിന്റെ ആ അത് തന്നെ ചോദിക്കാം, പഠിച്ചവിടുന്ന് തന്നെ ചോദിക്കാം. റെഡി അല്ലേ? ആദ്യമായിട്ടാണോ മോള് വിളിക്കുന്നത്? നോ. എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? ഓ ഓ അല്ലാ, എന്നിട്ട് ഇപ്പഴാ കിട്ടിയത് അല്ലേ. ഹലോ, ഇപ്പഴാണോ കിട്ടിയത് വിളിച്ചിട്ട്? ഓക്കെ, അപ്പൊ എന്തായാലും ഇനി മോള് എന്താണ് അമ്മ ജുസ് എന്നെ പഠിച്ചിട്ട് ഇനി സമ്മാനം വാങ്ങരുത് എന്ന എൻ്റെ അഭിപ്രായം. അതിന്റെ മുകളിലേക്ക് പഠിക്കണം കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ അടുത്ത ഇതിന്റെ മുകളിലേക്കുള്ള സൂറത്തുകളൊക്കെ പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം മുൽക്കുന്ന് ഫുള്ള് ചോദ്യങ്ങൾ ചോദിച്ചൊരു സമ്മാനം വാങ്ങിക്കാൻ കഴിയണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എന്തായാലും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ചോദിക്കട്ടെ.
2: Yes.
1: وأما من خاف مقام ربه ونهى النفس عن الهوى അതിന്റെ ശേഷം ശേഷമുള്ള ആയത്ത്.
2: يسألونك عن الساعة أجل

0: ഓക്കേ, അഹ്സൻതി, മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം വളരെ ഉഷാറായിട്ട് തന്നെ മോള് ഓതിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومزاجه من تسنيم അതിന്റെ മുൻപുള്ള ആയത്ത് ഏതാ? ഓക്കേ, وَمِزَاجُهُ مِن تَسْنِيم ആയത്തിന്റെ മുൻപുള്ള ആയത്ത്. വേഗം ഓതണേ. അതെന്താ അറിയാത്തത്? മോളതൊക്കെ പഠിച്ചതല്ലേ, സൂറത്തുൽ മുത്തഫിഫീനാണേ. അപ്പോ ഇൻഷാല്ലാ മോൾക്ക് അറിയാത്തത് കൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഇടയിലുള്ള സൂറത്തുകൾ, വലിയ സൂറത്തുകൾ മുതൽ നന്നായിട്ട് റിവിഷൻ ചെയ്യണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ വിഷമിക്കൊന്നും വേണ്ട, ഇനിയും അവസരങ്ങളുണ്ട്. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് ഇനിയും പങ്കെടുക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് സാബിത്ത്.
0: മുഹമ്മദ് സാബിത്ത്, എവിടുന്നാ വിളിക്കുന്നത് സാബിത്ത്?
1: വിഴിഞ്ഞം.
0: വിഴിഞ്ഞം, ഓക്കേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ. ഓക്കേ മുഹമ്മദ് സാബിത്ത്, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക്, ഖുർആൻ ടെലികിസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, മാഷാല്ലാ. അപ്പോൾ നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ, തബാറക്ക ജുസ് എന്നും അതുപോലെ അമ്മ ജുസിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. മോനത് പഠിച്ചിട്ടുണ്ടല്ലേ? അൽഹംദുലില്ല. അപ്പോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം, സമയം കളയണ്ടല്ലോ. റെഡി അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മനോജ്, ഇപ്പോ വാവു വിട്ടുപോയോ? ഫസ്റ്റ് കോലൂന്ന മുൻ തുടങ്ങിയതില്ലേ. ആ വാവു പറഞ്ഞോ. ആ ഓക്കെ ഓക്കെ. ഉത്തരം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഷാല്ലാ, മോനു ഓദ്യ ആയത് ശരിയാണ്, കറക്റ്റാണ്. ബാർക്കല്ലാഹു ഫീക്, അഹ്സനല്ലാഹു ഇലൈക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ. ആ തബാറക്ക ജുസും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ മഷാല്ലാ. അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മോന് തയ്യാറായിരിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: ബാഖിയ ആയത്തിന്റെ മുൻപുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ.
1: بسم الله الرحمن الرحيم.

0: الخاوية
1: ما شاء الله. ഓക്കെ ഓക്കെ ഓക്കെ. ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട് മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്. മോന് വളരെ നല്ല ഖിറാഅത്തോടു കൂടി തർത്തീലോടു കൂടിയിട്ടാണ് ഓതിയിട്ടുള്ളത്. മോൻ്റെ സ്ഥാപനത്തിൽ നിന്ന്, പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിച്ചതാണോ അല്ല മോന് സ്വയം പഠിച്ചതാണോ? ഓ മാഷാല്ലാ, അഹ്സൻത്, ബാർക്കല്ലാഹു ഫീക്. ഉഷാറായിട്ടുണ്ട് കേട്ടോ. എത്ര ജുസ് ആയിട്ടുണ്ട്? ആ, മൂന്ന് ജ്യൂസ് അല്ലേ. ഓക്കെ, മൂന്ന് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മ ജ്യൂസ്, തബാറക്ക, അതിൻ്റെ മുകളിലുള്ളു, അങ്ങനെയാണോ? ആ ഓക്കെ ഓക്കെ, ബാർക്കല്ലാഹു ഫീക്. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. കുറച്ച് ആയത്തുകൾ ഞാൻ ഓതുന്നത്, ഏത് സൂറത്തിലെ ആയത്തുകളാണെന്ന് പറയണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: ولا يغوث ويعوق ونسرا. وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? സൂറത്തിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ആ ഓക്കെ. وَقَدْ أَضَلُّوا كَثِيرًا وَلَا تَزِدِ الظَّالِمِينَ إِلَّا ضَلَالًا. ഓക്കെ ഓക്കെ. എന്താ കൺഫ്യൂഷൻ വരാൻ കാരണം? സൂറത്ത് നൂഹ് അല്ലേ, അതിലല്ലേ ഈ ആയത്തുകളുള്ളൂ അല്ലേ? ഞാൻ അതിന്റെ മുൻപത്തെ ആയത്ത് ഓതിയപ്പോ എനിക്ക് കിട്ടിയിരുന്നു. 21-ാമത്തെ ആയത്ത് മുതൽ ഓതിയാല് ഖാല നൂഹ് എന്ന് തുടങ്ങുന്ന ആയത്തല്ല അതിന് മുമ്പ് അല്ലേ? ഖാല നൂഹ്, ആ അത് ഓതാതെ ഉമക്കറു ഉമക്കറു. ഓക്കെ ഓക്കെ. മാഷാല്ലാഹ്, അഹ്സൻത്, ബാറകല്ലാഹു ഫീക്. അപ്പൊ അതേപോലെ തന്നെ നല്ല തർത്തിലോടുകൂടെ ഉഷാറായിട്ട് പഠിച്ചിട്ട് പോവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തായാലും മോന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത കോൾ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്ലീസ്, ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ്. രണ്ടാമത് പറഞ്ഞ ഒന്ന് ക്ലിയർ ആയില്ല. മുഹമ്മദ് ഫിദാഷ് എന്നാണോ? ഖിദാഷ് എന്നാണോ? എത്ര ക്ലാസ്സിലാ പഠിക്കുന്നു മോനെ? ആറാം ക്ലാസ്സിലാ പഠിക്കുന്നു. വീട് എവിടെയാണ്?
1: മലപ്പുറം, അരീക്കോട് മൈത്ര.
0: മലപ്പുറം, അരീക്കോട്. ഖുർആൻ ടെലിഗിസിലേക്ക് വിളിക്കാറുണ്ടോ മുമ്പ്? വിളിച്ചിട്ടുണ്ട്. വേറുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ നമുക്ക് തബാറക്ക ജുസു കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ, അറിയോ? അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ചോദിച്ചു തുടങ്ങാം. റെഡി അല്ലേ? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ولقد كذب الذين من قبلهم فكيف كان نكير. അതിന്റെ ശേഷമുള്ള ആയത്ത്.
1: അവലം ഔദു ബില്ലാഹി ശൈത്താനിർ റജീം بسم الله الرحمن الرحيم.
0: وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ.
1: وَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ إِنَّهُ بِكُلِّ شَيْءٍ بَصِيرٌ.
0: أحسنت ما شاء الله. ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ താഴെയുള്ള സൂറത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത് മോന് ഓതുന്ന ആയത്തിന്റെ പറയണം. ഓക്കെ.

0: ഏതാ സൂറത്ത് മനസ്സിലായി മോനെ? ആ സൂറത്തുൽ ഹാഖ. ആ അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മോന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ കഴിയില്ല. ഉത്തരം മോന് പറയണമായിരുന്നു. ഇൻഷാല്ലാ നന്നായിട്ട് ശ്രമിച്ചാൽ വീണ്ടും നമുക്ക് പങ്കെടുത്ത് സമ്മാനം വാങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഒന്ന് തർത്തീബാക്കി ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം പങ്കെടുക്കണം. ഓക്കെ ഇൻഷാല്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബാറക്കല്ലാഹു ഫീക്കും. ഈ എപ്പിസോഡിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും പുതിയ കൂട്ടുകാരുമായി കണ്ടുമുട്ടാം. ഒരുപാട് കുട്ടികൾ ഇനിയും അമ്മ ജുസൈൻ്റെ മുകളിലേക്ക് പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എങ്കിൽ നന്നായി ആവർത്തിച്ച് പഠിക്കാനുള്ളൊരവസരമായി ഈ ഖുർആൻ ടെലിവിഷനെ നമ്മൾ കാണണം. ഗൗരവത്തിൽ നമ്മളതിനെ പങ്കെടുക്കാൻ വേണ്ടി നന്നായി ആവർത്തിച്ച് പഠിച്ച് ഇത് ഇനിയും എത്തിയിട്ടില്ലാത്ത നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയിക്കുകയും അതിൽ പങ്കെടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോ ശ്രമങ്ങൾക്കും അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഓർക്കുക, അവർക്കൊട്ടും കുറയാതെ. അതുകൊണ്ട് പുതിയ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക, അവരെ കൊണ്ട് വിളിക്കാൻ പറയുക. നമ്മളും കൂടെ അമ്മ ജുസുവും തബാറക്ക ജുസുവും ഒക്കെ നന്നായി പഠിച്ച് ആവർത്തിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശുക്രൻ, ജസാക്കും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെയും സ്ഖലിതങ്ങളെയും ചൂണ്ടിക്കാണിച്ച് പീസ് ഖുർആൻ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം അത്തഹസീൻ, അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഹാഫിൽ അബ്ദുഷക്കൂർ ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 23-24 ആയത്തുകളാണ് എടുക്കുന്നത്.

0: أعدت للكافرين.
1: وإن كنتم ഈ രണ്ട് ഗുന്നയും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാവും ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുന്തും ശേഷം സാക്കിനായ മീമിന് ശേഷം ഫ കുന്തും ഫി ഇവിടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെയും ഫാനെയും ഉച്ചരിക്കണം, പ്രത്യേകിച്ചും മീമ്. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൃത്യമായി തട്ടുവാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം. കുന്തും ഫീ റൈബിൻ, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാലീൻ. ഇവിടെ സാക്കിന മീമിന് ശേഷം വ വരുന്നു. അധികം ആളുകളും ആ ഒരു മീമിനെ കൃത്യമാക്കാറില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് ഉച്ചരിക്കണം. കുന്തും ഫീ റൈബിൻ പോലെയുള്ള സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ ഫീ റൈബിൻ മിമ്മ തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഫീ റൈബിൻ മിമ്മ നസ്സൽന അലാ അബ്ദിന, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഹ്റജ്. ഐന് കൃത്യമായ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അലാ അബ്ദിന എന്ന് അലാ അബ്ദിന ഇങ്ങനെ ഓതിപ്പോവരുത്, അലാ അബ്ദിന അബ്ദിന. ബാഇന് കലക്കല ചെയ്യണം, ദാലിന് കസറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അബ്ദിന ഫഅ്തൂ ബിസൂറത്തിൻ, ഫഅ്തൂ എന്നോ ഫഅ്തൂ എന്നോ അല്ല പറയേണ്ടത്, ഫഅ്തൂ ഫഅ്തൂ ബിസൂറത്തിൻ മിം മിസ്ലി ബിസൂറത്തിൻ തൻവീനു ശേഷം മീം, അതുപോലെ മിം മിസ്ലി സാക്കിന നൂന് ശേഷം മീം. ഇത് രണ്ടും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂന് നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിസൂറത്തിൻ മിം മിസ്ലി, മിസ്ലി അല്ല ഫ ആണ്. ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ദാലിനേക്കാൾ അല്പം കൂടെ കൂടുതൽ. മിസ്ലി മിം മിസ്ലി മിസ്ലി. വദഉ വദഉ ദാലിന് സുക്കൂന്. വദഉ ശുഹദാഅക്കും, ഈ നീട്ടൽ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ശുഹദാഅക്കും ശേഷം ശുഹദാഅക്കും മിൻ ദൂനി, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്. ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. രണ്ടും ഒരേ അക്ഷരമായതിനാലാണത്. ശുഹദാഅക്കും മിൻ ദൂനില്ല, മിൻ സാക്കിന നൂനിന് ശേഷം ദാൽ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ, ഇൻ കുന്തും ഈ രണ്ട് ഗുന്നയും മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻ ഇങ്ങനെ നൂനിൻ്റെ ശബ്ദം അത്രത്തോളം അണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്ന രൂപത്തിലാവരുത്. വ ഇൻ കുന്തും ഇൻ കുന്തും അവ്യക്തമാക്കി മണിക്കണം. സ്വാദിഖീൻ സ്വാദ് സ്വാദിഖീൻ അല്ല സ്വാ. സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ്വാദിഖീൻ സ്വാദിഖീൻ. ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. കൃത്യമായ മഖ്റജുകളിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് ഫഇൻ ലം തഫഅലു, ഫഇൻ ലം തഫഅലു. ഫഇൻ സാക്കിനഹ നൂൻ ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ ഓതുന്ന സമയത്ത് ഫഇൻ ലം ഫഇല്ലം ഫഇൻലം ഫഇൻലം അല്ല ഫഇല്ലം തഫഅലു തഫഅലു ولا تفعلوا ولا تفعلوا ساكنه نون ششم تا اخفاء بغنه اوقت ماكي منيكنم ഇവിടെ تفعلوا ولا تفعلوا രണ്ട് عينും ശ്രദ്ധിക്കണം തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിന്റെ മഖ്റജ് فإن لم تفعلوا ولن تفعلوا فاتقوا النار فاتقوا النار ഇങ്ങനെ താഇനെ കനപ്പിച്ചു ഉച്ചരിക്കത് ഫത്തഖു ഫത്തഖുന്നാർ ഫത്തഖുന്നാർ നൂൻ ശദ്ദ് മണിക്കണം അല്ലതി വഖൂദുഹാ വഖൂദുഹാ ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ

0: والحجارة أعدت للكافرين.
1: സൂറ البقرയിലെ 23-24 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ തെറ്റുകളൊന്നും വരാതെ ഓതുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 23-24 വചനങ്ങൾ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവയ്ക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് അൻആം ആയത്ത് 128 മുതൽ 140 വരെ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
5: ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال

മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്തിൽ നിന്നും സൂറത്തു തൗബ ആയത്ത് 123 മുതൽ 129 വരെയുള്ള വചനം ഷെയ്ഖ് മാഹിർ അൽ മുഅഖലി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള സൂറത്ത് റഅദിന്റെ 18 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് നമുക്ക് കേൾക്കാം.

0: Cooper.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവിൽ ഇതുവരെ മദീന ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള സൂറത്തു റഅദിന്റെ 18 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തതാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ഹറമൈൻ ലൈവിൽ മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി സൂറത്തുൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രോതാക്കൾക്ക് ഇപ്പോൾ കേൾക്കാം.

നിങ്ങൾ കേട്ടത് ഹർമൈൻ ലൈവ്. ഹർമൈൻ ലൈവിൽ മക്ക ഹർമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി സൂറത്തുൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തതാണ് ശ്രോതാക്കൾ കേട്ടത്. ഹർമൈൻ ലൈവ് സമാപിക്കുന്നു.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും സുന്ദരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന കുരുന്നുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സൗദ്.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് സൗദ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രമുഖ ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറ ഇബ്രാഹിം, സൂറ ഹിജർ, സൂറത്തു നഹൽ എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദൽ റയാൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജർ, സൂറത്തു നഹൽ 1 മുതൽ 83 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദൽ റയാൻ.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം.

നാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: അധ്യായം 85 സൂറത്തുൽ ബുറൂജ്. നക്ഷത്രമണ്ഡലങ്ങൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 22.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1.
0: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാതിൽ ബുറൂജ്, രാശികളുള്ള, ഗ്രഹമണ്ഡലങ്ങളുള്ള.
1: വസ്സമാഇ ദാതിൽ ബുറൂജ്,
0: ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം.
2: വചനം 2.
0: വല്യൗമി, ദിവസവും തന്നെയാണ്. അൽ മൗഊദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട.
1: വല്യൗമിൽ മൗഊദ്,
0: വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം.
2: വചനം 3.
0: വശാഹിദിൻ, സാക്ഷിയും തന്നെയാണ്. വമഷ്ഹൂദ്, സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി നിൽക്കപ്പെടുന്നതും.
1: വശാഹിദിൻ വമഷ്ഹൂദ്,
0: സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം.
3: ഈ മൂന്ന് വചനങ്ങളിലായി നാലു വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ആണയിട്ടിരിക്കുന്നു. ഒന്ന്, ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട്. ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സൂറത്തുൽ ഫുർഖാൻ 61 വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, കോട്ടകൾ, മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. രണ്ട്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട്. ഖിയാമത്ത് നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് ഖിയാമത്ത് നാളിനെക്കുറിച്ച് ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. 3, 4, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട്. ഈ രണ്ട് വാക്കുകളും കുറേ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു. ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം. മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാവുന്നതാണ്. സ്ഥലങ്ങൾ, പരിസര വസ്തുക്കൾ, സമയങ്ങൾ, ഉപകരണങ്ങൾ, സഹജീവികൾ ആദിയായി പലതും പലതും അവനു സാക്ഷികളായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ്. ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു. സൂറത്തു നിസാ 41. ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ്. അൽബക്കറ 143. മനുഷ്യന്റെ അവയവങ്ങൾ അവനു സാക്ഷികളായിരിക്കും. യാസീൻ 65. എന്നിങ്ങനെയുള്ള ഖുർആന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഇതുപോലെ ഹദീസുകളിലും പലതരം സാക്ഷികളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു. ഷാഹിദ്, വമഷ്ഹൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജറാകുന്നതും ഹാജറാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ്. ഖിയാമത്തുനാൾ, ജുമുഅ ദിവസം, അറഫാ ദിനം, ജമാഅത്തു നമസ്കാരം, പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു. വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ

0: സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല. ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അചഞ്ചലതയ്ക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്നു പറയുന്നത്.
1: വചനം 4.
2: ഉദില, ശപിക്കപ്പെടട്ടെ, അസ്ഹാബു, ആൾക്കാർ, അൽ ഉഖ്ദൂദ്, ഇടങ്ങിന്റെ.
3: ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്,
2: ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അഥവാ ശപിക്കപ്പെടട്ടെ.
1: വചനം 5.
2: അന്നാരി, അതായത് അഗ്നിയുടെ. ദാതിൽ വഖൂദ്, വിറകു നിറക്കപ്പെട്ട, ഇന്ധനം നിറക്കപ്പെട്ട. അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആൾക്കാർ.
1: വചനം 6.
2: ഇദ്ഹും, അവർ ആയിരുന്ന സന്ദർഭം. അലൈഹ, അതിങ്കൽ. ഖുഊദ്, ഇരിക്കുന്നവർ.
3: ഇദ്ഹും അലൈഹ ഖുഊദ്,
2: അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം.
1: വചനം 7.
2: വഹും, അവരാകട്ടെ. അലാമായ ഫഅലൂൻ, തങ്ങൾ ചെയ്യുന്നതിന്. ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ കൊണ്ട്. ഷുഹൂദ്, ദൃസാക്ഷികളുമാണ്.
3: വഹും അലാമായ ഫഅലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്,
2: സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട്.
4: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത്. ബിലാൽ റളിയല്ലാഹുഅൻഹു, ശുഹൈബ് റളിയല്ലാഹുഅൻഹു തുടങ്ങിയ പല സ്വഹാബികളും സ്വഹാബി വനിതകൾ പോലും ഖുറൈശികളുടെ വിവിധ തരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രസിദ്ധമാണ്. ഒരിക്കൽ അവർ തിരുമേനിയോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയുണ്ടായി. തിരുമേനി കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു. നബിയെ, അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ? ഞങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്നിങ്ങനെ അവർ പറഞ്ഞു. തിരുമേനി പ്രതിവചിച്ചു, നിങ്ങളുടെ മുമ്പ് ചിലരെ പിടിച്ച് കുഴികുത്തി അതിൽ നിർത്തി ഒളിവാൾ അവരുടെ തലയിൽ വെച്ച് രണ്ടു പിളർപ്പായി പിളർത്തുകയും ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവുമല്ലാത്തതെല്ലാം ഈർന്നെടുക്കുകയും ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് അയാളുടെ മതവിശ്വാസത്തിൽ നിന്ന് അയാളെ തടയുമായിരുന്നില്ല. അള്ളാഹു തന്നെയാണ്, അവൻ ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ യമനിലെ സൻആയിൽ നിന്ന് ഒരു വാഹനക്കാരൻ ഹദർമൗത്ത് വരെ അള്ളാഹുവിനെയും വഴിമധ്യേ ചെന്നായയെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്നതാകുന്നു. പക്ഷേ നിങ്ങൾ ബദ്ധപ്പാട് കാണിക്കുകയാണ്. ബുഖാരി. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുൻകാലത്ത് സത്യവിശ്വാസികളായ ഒരു കൂട്ടർ സഹിക്കേണ്ടി വന്ന ഒരു ദാരുണ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായി കത്തിജ്വലിക്കുമാറാക്കിയ ഒരു തീക്കുണ്ഠാരത്തിൽ സത്യവിശ്വാസികളായ സാധുക്കളെ ജീവനോടെ ഇട്ട് അഗ്നിക്കിരയാക്കുകയും അതിൻ്റെ ചുറ്റുപാടുമിരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കിക്കണ്ടുകൊണ്ട് ആഹ്ലാദിച്ച് രസിക്കുകയും ചെയ്ത ഒരു ക്രൂര ജനതയെപ്പറ്റിയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഈ കഠോര കൃത്യം ചെയ്യുവാനുള്ള ഏക കാരണം ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് മാത്രമായിരുന്നുവെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ അക്രമികളുടെ മേൽ അവൻ തക്ക നടപടികൾ എടുക്കാതിരിക്കുകയില്ലെന്നും സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുവാനിരിക്കുന്നുവെന്നും അവരെക്കാൾ ഊഖന്മാരായിരുന്ന ധിക്കാരികളെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ലെന്നും തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്നത്രേ ഈ സംഭവം ഉദ്ധരിച്ചതിൻ്റെ താൽപ്പര്യം. തീക്കുണ്ടിൻ്റെ സംഭവം ഏതായിരുന്നുവെന്ന് തിട്ടപ്പെടുത്തി പറയത്തക്ക വിധം തെളിവുകളില്ല. ഒന്നിലധികം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാവുന്ന രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടാനും അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചാണോ അതല്ല അവയെപ്പോലുള്ള സംഭവങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല. രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി എന്നറിയേണ്ടതില്ലല്ലോ. മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു നബിവചനത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. മുൻകാലത്ത് ഒരു രാജാവിന് ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ മായവിദ്യക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മരണശേഷം തൻ്റെ ഒരു പിൻഗാമിയാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ഒരു കുട്ടിക്ക് സിഹിർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മായവിദ്യ പഠിപ്പിച്ചു വന്നിരുന്നു. കുട്ടിയുടെ വഴിമധ്യേ ഒരു റാഹിബ് അഥവാ പുരോഹിതനുണ്ടായിരുന്നു. പോക്കുവേളകളിൽ കുട്ടി റാഹിബുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ആ വഴി കുട്ടിക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിത്തീരുകയും ചെയ്തു. ഒരു ദിവസം വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുകയുണ്ടായി. റാഹിബിൻ്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിനു നേരെ കല്ലെറിഞ്ഞു. മൃഗം ചത്തു, മാർഗ തടസ്സം നീങ്ങി. ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു. അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു. കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു. ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു. കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത്. പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ്. അതിനെ തുടർന്ന് കുട്ടിയെയും അവൻ്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി. റാഹിബിനെ ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തി. പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു. അതിലും അവൻ കരപറ്റി രക്ഷപ്പെട്ടു. കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു. ഒടുക്കം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം. അത് ഫലിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയൊരു അഗ്നിഗുണ്ഠം തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ടു അഗ്നിക്രിയയാക്കി. റവാഹു മുസ്ലിം. ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ്.
1: വചനം 8.
2: വമാ നഖമു, അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മിൻഹും, അവരെക്കുറിച്ച്. ഇല്ല അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതല്ലാതെ. ബില്ലാഹി, അല്ലാഹുവിങ്കൽ. അൽ അസീസി, പ്രതാപശാലിയായ. അൽ ഹമീദ്, സ്തുത്യർഹനായ.

0: പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവിൽ അവർ അഥവാ ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നതല്ലാതെ അവരെക്കുറിച്ച് അവർ യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ലതാനും.
1: വചനം 9.
0: അല്ലദി, അതായത് യാതൊരുവൻ, ലഹു, അവനാകുന്നു, മുൽക്കുസ്സമാവാത്തി, ആകാശങ്ങളുടെ രാജാധിപത്യം, വൽ അർദ്, ഭൂമിയുടെയും, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും, ഷഹീദ്, ദൃക്സാക്ഷിയാകുന്നു.

0: അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത്? അല്ലാഹുവാകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു.
1: എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തും പരിപാവനവുമായ ആ യാഥാർത്ഥ്യത്തിൽ, അതെ, അല്ലാഹു മാത്രമാണ് ആരാധ്യനും രക്ഷിതാവുമെന്ന കാര്യത്തിൽ വിശ്വസിച്ചുവെന്നല്ലാതെ മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേൽ അവർക്ക് ചുമത്തുവാനില്ലായിരുന്നു. എന്നിരിക്കെ അതിനെ ഏറ്റവും വമ്പിച്ച കുറ്റമായെടുത്ത് അവരെ പൈശാചികവും മൃഗീയവുമായ രൂപത്തിൽ ശിക്ഷിച്ച ആ ദുഷ്ടന്മാരെ അല്ലാഹു എങ്ങനെ ശപിക്കാതിരിക്കും? സത്യവും സത്യവിശ്വാസവും സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അസത്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വൈതാളികന്മാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ മൃഗീയ മർദ്ദനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാകുന്നു. എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും അവൻ നടപടിയെടുക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു,
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, tuned to reality.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇൻഷാ അല്ലാ തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാ അല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് പുതിയൊരു സൂറത്താണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തുൽ ഇൻസാൻ. വിശുദ്ധ ഖുർആനിലെ 76-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇൻസാൻ. ഇതിന് സൂറത്തുൽ ദഹർ എന്നും പേരുള്ളതായി നമുക്കറിയാം. തഫ്സീർ സഅദിയുടെ ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ പഠിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ. പുതിയൊരു സൂറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, മുന്നേ സൂചിപ്പിക്കാറുണ്ട്, എഴുതിയെടുക്കാൻ ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ നോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് അതിനുള്ള തയ്യാറെടുപ്പുമായി തന്നെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും നമ്മൾ സൂറത്തുൽ ഇൻസാൻ അഥവാ സൂറത്തുൽ ദഹറിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം നമുക്ക് 1 മുതൽ 3 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.
5: സൂറത്തുൽ ഇൻസാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ. വിശുദ്ധ ഖുർആൻ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാൻ്റെ 1 മുതൽ 3 വരെയുള്ള അതിമനോഹരമായ പാരായണം നമ്മൾ കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതും അതോടൊപ്പം അതിനോടൊപ്പം പാരായണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതുമൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ പാരായണം നന്നായി അറിയാവുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളുടെയൊക്കെ ഖിറാഅത്ത് കേൾക്കുന്ന സമയത്ത് അതിനോടൊപ്പം പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുകയും എവിടെയെങ്കിലും നമ്മുടെ പിഴവുകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പാരായണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ ഈ ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്. 1-ാമത്തെ ആയത്തിൽ നിന്ന് തുടങ്ങാം. ഹൽ അത വന്നിരിക്കുന്നുവോ, കഴിഞ്ഞുപോയോ, അലൽ ഇൻസാനി മനുഷ്യൻ്റെ മേൽ, ഹീനുൻ ഒരു അവസരം, ഘട്ടം, സമയം, മിനദ്ദഹർ കാലത്തിൽ നിന്നുള്ള, മിനദ്ദഹരി കാലത്തിൽ നിന്നുള്ള, ലം യകുൻ അവൻ ആയിരുന്നില്ലാത്ത, ഷൈ അൻ ഒരു വസ്തു, മദ്കൂറൻ പറയത്തക്ക, പ്രസ്താവിക്കപ്പെടുന്ന, ഇന്ന ഖലഖ്ന നാം സൃഷ്ടിച്ചിരിക്കുന്നു, അൽ ഇൻസാന മനുഷ്യനെ, മിന്നുതുഫത്തിൻ ഒരു ഇന്ദ്രിയത്തുള്ളിയാൽ, ബിന്ദുവിൽ നിന്ന്, അംശാജിൻ മിശ്രമായ കലർപ്പുകളായ, നബ്തലീഹി നാം അവനെ പരീക്ഷണം ചെയ്തുകൊണ്ട്, ഫജഅൽനാഹു അങ്ങനെ അതിനാൽ നാം അവനെ ആക്കി, സമീഅൻ കേൾക്കുന്നവൻ, ബസീറൻ കാണുന്നവൻ, ഇന്ന ഹദൈനാഹു നാം അവന് വഴികാട്ടിക്കൊടുത്തു, ഇന്ന ഹദൈനാഹു നാം അവന് കാട്ടിക്കൊടുത്തു, അസ്സബീല മാർഗം, ഇമ്മാ ശാക്കിറൻ ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട്, വ ഇമ്മാ കഫൂറ അതല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട്. സൂറത്തുൽ ഇൻസാനിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാ ഈ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥങ്ങൾ കേൾക്കാം. അപ്പോഴാണ് ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ആശയം മനസ്സിലാവുക. ഇൻഷാ അല്ലാ അതിലേക്കാണ് നമ്മൾ പോകുന്നത്.

0: കലർപ്പുള്ള ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അവനെ പരീക്ഷിക്കാനായിട്ട് അങ്ങനെ അവനെ നാം കേൾവിയും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു.
1: മാഷാല്ലാ, സൂറത്തുൽ ഇൻസാനിൻ്റെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഓരോ ആയത്തുകളും മുഴുവനായി അർത്ഥം കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതോടൊപ്പം അത് എഴുതി വെക്കണമെന്നുള്ളവർ അങ്ങനെയും അതിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ, ഇപ്പോൾ നമ്മൾ പാരായണം കേട്ടു, അതോടൊപ്പം തന്നെ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ നസറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീർ സഅദിയിൽ നൽകിയ ഈ ആയത്തുകളുടെ വിശദീകരണമാണ് ഇൻഷാല്ലാ അതിൻ്റെ മലയാള പരിഭാഷയാണ് അല്ലെങ്കിൽ അതിൻ്റെ മലയാള വിവർത്തനമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 1. ഈ അധ്യായത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത് മനുഷ്യൻ്റെ ആദ്യാവസ്ഥയും തുടക്കവും ഒടുക്കവും അതിനിടയിലുള്ള അവസ്ഥയുമെല്ലാമാണ്. തുടർന്ന് പറയുന്നു, അവൻ്റെ മേൽ കടന്നുപോയി, അതായത് ഒരു കാലഘട്ടം. അത് അവനുണ്ടാകുന്നതിന് മുമ്പാണ്. അവൻ ഇല്ലാത്തവനായിരുന്നു, അതായത് പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത. വചനം 2. പിന്നീട് അവൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ പിതാവായ ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് അവനിൽ നിന്ന് തുടർ പരമ്പരകളെ ഏർപ്പെടുത്തി, അതായത് കൂടിക്കലർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന്, അതായത് നിസ്സാരവും വെറുപ്പുളവാക്കുന്നതുമായ. നാം അവനെ പരീക്ഷിക്കുന്നതിനായിട്ട് മനുഷ്യൻ അവൻ്റെ ആദ്യ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയുമാണോ ചെയ്തത്, അതോ അതിനെ വിസ്മരിക്കുകയും സ്വയം വഞ്ചിതനാവുകയുമാണോ ചെയ്തത് എന്ന്. അള്ളാഹു അവനെ ഉണ്ടാക്കി, ബാഹ്യവും ആന്തരികവുമായ ശക്തി സൃഷ്ടിച്ചു നൽകി, കേൾവി പോലെയും കാഴ്ച പോലെയും സമ്പൂർണവും സുരക്ഷിതവുമായ മറ്റു അവയവങ്ങളും. അതുമൂലം അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കാൻ അവന് കഴിയുന്നു. വചനം 3. പിന്നീട് അവനിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദങ്ങൾ ഇറക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിലേക്കെത്താനുള്ള വഴി കാണിച്ചു കൊടുത്തു, അത് വ്യക്തമാക്കി കൊടുക്കുകയും അതിൽ താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്തു. അവൻ്റെ അടുക്കലെത്തിയാൽ ലഭിക്കാനുള്ളതും അറിയിച്ചു കൊടുത്തു. പിന്നീട് നാശത്തിലേക്കെത്തുന്ന വഴിയും അറിയിച്ചു, അതിനെക്കുറിച്ച് ഭയപ്പെടുത്തി. അതിൽ പ്രവേശിച്ചാൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു. അതുമൂലം അവനെ പരീക്ഷിച്ചു. ഒരു വിഭാഗം അള്ളാഹു ഏൽപ്പിച്ച കടമകൾ നിർവഹിക്കുന്ന, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി തീർന്നു. മറ്റൊരു വിഭാഗം അവൻ ചെയ്തു കൊടുത്ത

പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ജീവിതത്തിൽ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധം പുലർത്തുവാനും ഖുർആനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്രകാരമുള്ള പ്രോഗ്രാമുകളുടെ കേൾവിക്കാരായി നമ്മുടെ സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ മാറ്റാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വലിയൊരു ദൈവത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരിലേക്കെല്ലാം ഇത്തരം പ്രോഗ്രാമുകൾ നമ്മളെത്തിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുള്ള അവസരം, ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സാഹചര്യം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഹാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിന്റെ നിയമങ്ങളും തജ്വീദ് പഠനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പാരായണ നിയമങ്ങൾ സഹിതം ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും സഹായകമായിക്കൊണ്ടാണ് തജ്വീദ് പഠനം എന്നുള്ള പേരിലുള്ള ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ വ്യത്യസ്തമായ എപ്പിസോഡുകളിലൂടെ തജ്വീദ് നിയമങ്ങളുടെ പ്രാഥമികമായ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചത് തജ്വീദ് നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള അഹ്കാമുൽ മീമു സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികൾ എന്നതിനെ സംബന്ധിച്ചായിരുന്നു. സാക്കിനായ മീമിൻ്റെ വിധികൾ അത് മൂന്നെണ്ണമാണ്: അൽ ഇൽഹാർ, അൽ ഇദ്ഗാം, അൽ ഇഖ്ഫ. അല്ലെങ്കിൽ അൽ ഇൽഹാറു ഷഫവി, അൽ ഇദ്ഗാമു സഗീർ, ഔ ഇദ്ഗാമുൽ മുതമാഥിലൈൻ. മൂന്നാമത്ത് വൽ ഇദ്ഗാം വൽ ഇഖ്ഫാഉ ഷഫവി. ഇൽഹാറു ഷഫവി, ഇഖ്ഫാഉ ഷഫവി, വൽ ഇദ്ഗാമു സഗീർ തുടങ്ങിയ മൂന്ന് നിയമങ്ങൾ സംക്ഷിപ്തമായി അതിൻ്റെ ആയത്തുകൾ ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാ, തുടർന്നും ചില പാഠങ്ങൾ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ ഇത് കേൾക്കുകയും തങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രായോഗികമായ തലത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹ്കാമുൽ മദ്ദി വൽ ഖസർ, മദ്ദിൻ്റെയും ഖസറിൻ്റെയും നിയമങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടാകും മദ്ദ്, അതുപോലെ മദ്ദുമായി മദ്ദിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, ഇനങ്ങളും സംഗതികളുമൊക്കെ. ഏതായിരുന്നാലും അല്പം നമുക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം ലളിതമായി തന്നെ, ഉദാഹരണങ്ങൾ സഹിതം. അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾക്കും അത് അതിനെ നീട്ടുവാനും അതിന് പ്രത്യേകമായ രൂപത്തിൽ ഉച്ചരിക്കുവാനും ഓരോ അക്ഷരങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും. അക്ഷരങ്ങളെ നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ടാകും, ചുരുക്കി ഉച്ചരിക്കുന്ന, നീട്ടാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടാതെ ചുരുക്കി ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉലമാ ഉത്ത ജവീദ്, അല്ലെങ്കിൽ ഉലമാ ഉല്ലുകൽ അറബിയ, അറബി ഭാഷ പണ്ഡിതന്മാരും തജ്വീദ് പണ്ഡിതന്മാരും അതിന് നിശ്ചിതമായ കായിദകളും അതുപോലെ നിർണിതമായ അതിനെ എത്ര നീട്ടണം എന്നുള്ളതിൻ്റെ അതിൻ്റെ തോതുകളും നിശ്ചയിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. നിശ്ചിതമായ സ്ഥലങ്ങളിൽ ഇന്നന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായി നീട്ടേണ്ടത്, ഇന്നന്ന സ്ഥലങ്ങളിൽ നീട്ടാൻ പാടില്ല എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമെല്ലാം പഠിതാക്കളെല്ലാം ഈ തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട മദ്ദിൻ്റെ നിയമങ്ങൾ, അതെപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴൊക്കെയാണ് അത് നീട്ടാതെ ഓതേണ്ടത് തുടങ്ങിയ സംഗതികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്. മദ്ദ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം സിയാദത്ത് എന്നാണ്. അൽമദ്ദു ഫിൽ ലുഗതി അസ്സിയാദ, വർദ്ധനവ് എന്നാണ് അർത്ഥം. സാങ്കേതികപരമായി തജ്വീദിൻ്റെ നിർവചനപ്രകാരം മദ് എന്ന് പറഞ്ഞാൽ ഹൽ അൽ മദ്ദു വ ഇത്താലത്തു സൗത്തി ബി ഹർഫി മദ്ദി മിൻ ഹുറൂഫിൽ ഇല്ല, ബി ഹർഫിൻ മദ്ദി മദ്ദി മിൻ ഹുറൂഫി അൽ ഇല്ല, അഥവാ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ. അറബി ഭാഷയിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരമാണ്, അലിഫ്, അതുപോലെ വാവ് മദ്ദിയ, യ മദ്ദിയ. അഥവാ അലിഫ് ന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, വാവിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്, യാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങൾ അലിഫ് വാവ് യ ഈ മൂന്ന് സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ഈ മൂന്ന് രൂപത്തിൽ വരുമ്പോഴാണ് അതിനെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നീട്ടുന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക, ഇത്താലത്തു സൗത്ത് നീട്ടി ഉച്ചരിക്കുക എന്നുള്ളതാണ് മദ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് മദ്ദുകൾ ഉള്ളത്. ഒന്ന് മദ്ദ് ലാസിം, മറ്റൊന്ന് മദ്ദ് വാജിബ്, മറ്റൊന്ന് മദ്ദ് ജായിസ്. ഒന്ന് അനുവദനീയമായത്, മറ്റൊന്ന് നിർബന്ധമായത്, മറ്റൊന്ന് അനിവാര്യമായത്. ലാസിം, വാജിബ്, ജായിസ്, ഈ മൂന്ന് ഇനങ്ങളാണ് മദ്ദിൻ്റെ ഇനങ്ങളായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എവിടെ വന്നാലും, അതായത് ഹർഫുൽ മദ്ദ് എവിടെ വന്നാലും നീട്ടുക എന്നുള്ളതല്ല. ഇപ്പോൾ ഹംസത്തുൽ വസൽ എന്ന് പറയുന്ന ഹംസ, അത് ഹർഫ് മദ്ദിന് ശേഷമാണ് വരുന്നതെങ്കിൽ, ഹർഫ് മദ്ദിന് ശേഷമാണ് അലിഫ് വാവ് യാഇന് ശേഷമാണ് ഹംസത്തുൽ വസൽ വരുന്നതെങ്കിൽ അവിടെ നീട്ടാൻ പാടില്ല, അതിനെ കസർ ചെയ്യണം. അതിനാണ് കസർ എന്ന് പറയുന്നത്. മദ്ദിൻ്റെ വിപരീതമാണ് കസർ, നീട്ടാതിരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ട് മദ്ദിൻ്റെ അക്ഷരത്തിന് സുക്കൂനാണ്, അതുപോലെ മറ്റൊന്നിലെ ഹംസത്തുൽ വസൽ അതിനേക്ക് ചേർക്കുമ്പോൾ അതിനും സുക്കൂനായി വരും. അതുപോലെ ഹർഫുൽ മദ്ദും ഹർഫു സാക്കിനും കൂടി വരുമ്പോൾ അത് ഹംസയെ കളയും. അത് രണ്ട് കൂട്ടി യോജിപ്പിച്ച് ഓതുമ്പോൾ ആ സമയത്ത് മദ്ദ് അവിടെ ഉച്ചരിക്കുകയില്ല, എന്നാൽ മദ്ദിൻ്റെ അക്ഷരം അവിടെ എഴുതുകയും ചെയ്യും. ഖുർആനിൽ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ
4: ഈ
3: ആയത്തിൽ സുമ്മ അതിമ്മു എന്നാണ്. അതിമ്മു എന്നവിടെ അലിഫ് വാവിന് സുക്കൂന്, വാവിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അതിമ്മു എന്നാണ്. പക്ഷെ അതിന് ശേഷം വരുന്നതിന് ഹംസത്തുൽ വസൽ വരുന്നത് കൊണ്ട് അവിടെ രണ്ട് ഇൽതിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ, മദ്ദിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂനും അതുപോലെ അതിന് ശേഷം വരുന്ന അലിഫിൻ്റെ അതിൻ്റെ സുക്കൂനും കൂടി വന്നതുകൊണ്ട് ആ മദ്ദ് അവിടെ നീട്ടുകയില്ല. ആ സമയത്ത് അവിടെ കസറാണ് ഒതുന്നത്. അപ്പോൾ ഇതാണ് ഒരു സംഗതി. രണ്ട് സുക്കൂനുകൾ ഉച്ചാരണത്തിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ അക്ഷരമല്ല, സാധാരണ സഹീഹായ ഹർഫ് അലിഫും വാവും യാവും അല്ലാത്ത അക്ഷരവും ആണെങ്കിൽ, അതുപോലെ തന്നെ അത് പിന്നെ സാക്കിനായ ഹർഫിന് ശേഷമാണ് ഹംസത്തുൽ വസൽ കടന്നു വരുന്നെങ്കിൽ അവിടെയും നമ്മൾ നീട്ടി ഓതുകയില്ല, അവനെ കസറാക്കിക്കൊണ്ട് ഓതും. വല തൻസൽ ഫളൽ ബൈനകും വമിനൻ നാസ മൻ യഖൂലു ആമന്ന. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ കസറാക്കിയാണ് ഓതുന്നത്. അപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക, അതിന് വിപരീതമാണ് കസർ, ചുരുക്കുക. അപ്പോൾ മദ്ദിനെ നമ്മൾ ഭാഷാർത്ഥം പറഞ്ഞു, അതിൻ്റെ സാങ്കേതിക അർത്ഥം പറഞ്ഞു. ഭാഷാർത്ഥം നീട്ടുക, അൽമത്തുലു വൽ ഇഖാല വസ്സിയാദ, വർദ്ധനവ് എന്നർത്ഥം. മദ്ദൽ ഹർഫ് യമുദ്ദുഹു ഐ തവ്വലഹു, നീട്ടി എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇസ്തിലാഹിയായിട്ട് സാങ്കേതികപരമായിട്ട് ശബ്ദം നീട്ടുക, മദ്ദിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് ശബ്ദം നീട്ടുക. അതായത് സാധാരണ നിലക്ക് ഉള്ള മദ്ദിനെ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ നീട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹറൂഫുൽ മദ്ദ് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. അൽ അലിഫു സാക്കിനത്തുൽ മഫ്തൂഹു മാ ഖബ്ലഹ, വൽ വാവു സാക്കിനത്തുൽ മദ്മൂമു മാ ഖബ്ലഹ, വലിയാ ഉ സാക്കിനത്തുൽ മക്സൂറു മാ ഖബ്ലഹ. സാക്കിനായ അലിഫ് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, സാക്കിനായ വാവ് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്, സാക്കിനായ യായ് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ മദ്ദിൻ്റെ ഇനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പല തരത്തിൽ അതിനെ ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു തരം നമ്മൾ നേരത്തെ പറഞ്ഞത് ലാസിം, വാജിബ്, ജായിസ്, മൂന്ന് തരത്തിൽ മദ്ദുകളുണ്ട് എന്ന്. വേറെ നിലക്ക് തരംതിരിക്കുകയാണെങ്കിൽ രണ്ട് നിലക്ക് തരംതിരിക്കാം. മറ്റ് ഒന്ന് മദ്ദു തൊബീഇ അല്ലെങ്കിൽ മദ്ദുൽ അസ്ലി. അതായത് മദ്ദിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുള്ള അലിഫു വാവ് യാ എന്നീ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വന്നിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങൾ അത് എന്താണ്? മദ്ദു തബീഇയാണ് അല്ലെങ്കിൽ മദ്ദുൽ അസലിയാണ്. മദ്ദുൽ അസലി എന്ന് പറഞ്ഞാൽ രണ്ട് അലിഫിൻ്റെ ഖദറാണ് അവിടെ നീട്ടുക. ഖാല, ഖീല തുടങ്ങിയിട്ടുള്ളത് മദ്ദു അസലിയാണ് അവിടെ. അതിൽ ആ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമേ അവിടെ നീട്ടുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഇനം മദ്ദുൽ ഫർഇ അല്ലെങ്കിൽ മദ്ദു സാഇദ്, അതെന്താണ്? ഈ രണ്ട് ഈ അക്ഷരത്തിന് പുറമെ അധികം നീട്ടുന്നത്, കൂടുതലായി നീട്ടുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് പിന്നെ മദ്ദുൽ ഫറഇക്ക് ഉള്ളത്. മദ്ദുൽ ഫറഇക്ക് രണ്ട് കാരണമാണ് ഉള്ളത്. ഒന്ന് സുക്കൂൻ കാരണത്താൽ, മറ്റൊന്ന് ഹംസ കാരണത്താൽ. അഥവാ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ ഏതെങ്കിലും അക്ഷരങ്ങൾ കടന്നു വരിക, അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക. സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, അത് അപ്പോഴാണ് മദ്ദ് ലാസിം എന്ന മദ്ദുണ്ടാകുന്നത്. എന്നാൽ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ കടന്നു വരുമ്പോഴാണ് മദ്ദ് ജായിസും മദ്ദ് വാജിബും ഉണ്ടാകുന്നത്. അതുതന്നെ മദ്ദ് മുത്തസിൽ മദ്ദ് വാജിബിന് പറയും, മദ്ദ് മുംഫസിൽ മദ്ദ് ജായിസിന് പറയും. അപ്പോൾ ഇതൊക്കെ മദ്ദ് രണ്ട് നിലക്ക് അതിനെ തരംതിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് മദ്ദ് ലാസിം, വാജിബ്, ജായിസ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ രണ്ട് നിലക്ക് മദ്ദ് അസലി, മദ്ദ് ഫറഇ. ആ മദ്ദ് ഫറഇയിൽ പെട്ടതാണ് ഈ മൂന്നെണ്ണം, മദ്ദ് ജായിസും വാജിബും ലാസിമും. ഇനി ഓരോ തരം ഓരോ മദ്ദുകളും പിന്നെ മദ്ദിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓരോ മദ്ദുകളും അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മദ്ദു തബീഇ, മദ്ദുൽ അസലി. ആ മദ്ദുൽ അസലിക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. മദ്ദുൽ അസലി അല്ലെങ്കിൽ മദ്ദു തബീഇ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നിർത്തി ഓതുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ആ മദ്ദിനെ നിലനിർത്തിക്കൊണ്ടുള്ള അവസ്ഥ. അത് എങ്ങനെയാണ്? ഹർഫുൽ മദ്ദ്, മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യഭാഗത്തായി വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അഥവാ മധ്യഭാഗത്ത് ആ കലിമത്തിൻ്റെ നടുവിലായിക്കൊണ്ട് നീട്ടുന്ന മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും അക്ഷരം കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ട് ഹർഫുകളോ അത് കൂടുതലോ ഉള്ളതെങ്കിൽ അവസാനത്തിൽ ഹർഫ് മുത്തഹരിക്കും അഥവാ ഹറക്കത്തുള്ളതാണെങ്കിൽ ഹംസയല്ലാത്ത ഹർഫുകളും ആണെങ്കിൽ അതിനെ നിലനിർത്തും. അതായത് മദ്ദിൻ്റെ അക്ഷരം ഒരു കലിമത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവസാന കലിമത്ത് അല്ലെങ്കിൽ അതിനുള്ള മുമ്പിലുള്ള അതിന് ശേഷമുള്ള കലിമത്ത് ഹറക്കത്തുള്ള അക്ഷരവുമാണെങ്കിൽ ഹറക്കത്തുള്ള അക്ഷരങ്ങളും ആണെങ്കിൽ അതിനെ വഖഫിൻ്റെ സന്ദർഭത്തിലും ചേർത്തി ഓതുന്ന സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഓതുക. ഉദാഹരണത്തിൽ അബ്സാറുഹും തജ്അലൂനഹു വഫീഹ, ഇവിടൊക്കെ മദ്ദിൻ്റെ അക്ഷരമുണ്ട്. അത് വഖഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ഒരുപോലെ തന്നെയാണ് ഓതുന്നത്. ആ മദ്ദിനെ അതിൽ നിലനിർത്തുന്നു. അതാണ് മാ യസ്ബുത്തു വസ്ലൻ വഖഫൻ. വസ്ലിൻ്റെ സന്ദർഭത്തിലും വഖഫിൻ്റെ സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ട് ഓതുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ അഥവാ മദ്ദുൽ അസ്രിയെ പറ്റിയാണ് പറയുന്നത്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നാൽ അതിനെ വഖഫിൻ്റെയും വസ്ലിൻ്റെയും അഥവാ ചേർത്തി ഓതുന്നതിൻ്റെയും നിർത്തി ഓതുന്നതിൻ്റെയും സന്ദർഭത്തിൽ അതിനെ ഉച്ചരിക്കുന്ന അതിനെ നിലനിർത്തുന്ന അവസ്ഥയാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തത് മാ യസ്ബുത്തു വസ്ലൻ വയഹ്ദുഫു വഖഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ നിലനിർത്തുകയും എന്നാൽ നിർത്തി ഓതുമ്പോൾ അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നത് അവസ്ഥ. അതെപ്പോഴാണ്? സിലത്ത് ഹാ ഉൽ അമീർ, ഹാ ഉൽ അമീർ, ഹു എന്ന് ഹി എന്നൊക്കെ ഒരു ലമീറായിട്ട് ഒന്നിൻ്റെ കൂടെ വരുന്ന അതിനാണ് ഹാ ഉൽ അമീർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് മുത്തഹരിക്കായ അക്ഷരങ്ങൾക്ക് നടുവിൽ ഇടയിലായിക്കൊണ്ട് വരുന്ന ഹാ, ആ ഹാ ഉൽ അമീറിൻ്റെ സിലത്ത്, അതിനെ സിലത്ത് ചെയ്യുക അഥവാ അത് നീട്ടിക്കൊണ്ട് ഓതുക. ഉദാഹരണത്തിൽ ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ലാ തുഹരിക് ബിഹി എന്നിവിടെ നമ്മൾ ചേർത്തി ഊതുമ്പോഴാണ് ലാ തുഹരിക് ബിഹി ലിസാനക നൗദ. ബിഹി എന്നതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ, നിർത്തുകയാണെങ്കിൽ ലാ തുഹരിക് ബിഹ്, അവിടെ ബിഹി എന്ന് ഓതുകയില്ല. അതുപോലെ ഫഅക്റമഹു വനഅമഹു വനഅമഹു വനഅമഹു എന്നാണ് അവിടെ അത് ചേർത്തി വസൽ ചെയ്ത് ഓതുമ്പോൾ, ചേർത്തി ഓതുമ്പോൾ വനഅമഹു എന്ന് പറയും. അത് നിർത്തുന്നത് കൊണ്ട് വനഅമഹ് എന്ന് പറയും. അതിനെ അതിനെ എന്ത് ചെയ്യില്ല, നീട്ടുകയില്ല. അപ്പോൾ ഹ ഉൽ അമീറിൻ്റെ സില അതിനെന്ത് ചെയ്യും, മാ യസ്ബുത്ത് വസ്ലൻ വയഹദുഫു വഖ്ഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്തും, അത് നിർത്തി ഓതുമ്പോഴാണെങ്കിലും നിർത്തുകയാണെങ്കിലോ അതിനെ നീട്ടുകയില്ല. അത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. മൂന്നാമത്തത് മാ യസ്ബുത്ത് വഖ്ഫൻ വയഹദുഫു വസ്ലൻ, നിർത്തി ഓതുമ്പോൾ, നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും എന്നാൽ ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്താതിരിക്കുകയും കളയുകയും ചെയ്യുന്ന അവസ്ഥ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ ഉള്ള, മദ്ദിൻ്റെ അക്ഷരങ്ങളുള്ള ചില കലിമത്തുകളിൽ ഉണ്ടാകാറുണ്ട്. മദ് തൊബിഇയുടെ ഒരവസ്ഥ, മൂന്നാമത്തെ അവസ്ഥയാണത്. അഥവാ അൽ അലിഫുൽ മുബ്ദല മിനത്തൻവീൻ, അത് പല അവസ്ഥകളുണ്ട്, പല ഇനങ്ങളുണ്ട്. അതായത് വഖഫിൻ്റെ സന്ദർഭത്തിൽ മദ്ദുണ്ടാവും, എന്നാൽ ചേർത്തി ഓതുമ്പോൾ മദ്ദുണ്ടാകുകയും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ അലിഫ് തൻവീൻ കൊണ്ട് നിർത്തുന്ന ആയത്തുകളിൽ, ഇപ്പോൾ ബഷീറം അവിടെ നദീറോ എന്നുള്ളത് അവിടെ നീട്ടുന്നത് വഖഫിൻ്റെ സന്ദർഭത്തിലാണ്. എന്നാൽ ആ ആയത്ത് വേറെ ആയത്തിനോട് അല്ലെങ്കിൽ ചേർത്തി ഓതുകയാണെങ്കിലോ, നദീറം എന്ന് അതിന് ശേഷമുള്ളതിനോട് ചേർത്തിയാണ് ഓതുന്നത്, നദീറോ എന്ന് അവിടെ എന്തെങ്കിലും നീട്ടുകയില്ല. മദ് ഇവൽ എന്ന് അതിന് പറയാറുണ്ട്. അഥവാ അലിഫ് തൻവീൻ കൊണ്ട് നിർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവിടെ നീട്ടുന്നത്, അല്ലാത്ത സന്ദർഭത്തിൽ നീട്ടുകയില്ല. അപ്പോൾ മദ് തൊബിഇ അഥവാ മദ് അസലിയുടെ മൂന്നവസ്ഥകളാണ് പറഞ്ഞത്. നിർത്തുമ്പോഴും അതുപോലെ ചേർത്തി ഓതുമ്പോഴും സ്ഥിരപ്പെടുത്തുന്ന മദ്, അത് മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യത്തിലായി നടുവിലായി വരികയും ശേഷം രണ്ടോ അതിൽ കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടാവുകയും ആ അക്ഷരങ്ങൾ അവസാനത്തിൽ ഹംസയല്ലാതെ വരികയും ചെയ്യുമ്പോൾ അതിനെ നിർത്തി ഓതുമ്പോഴും ചേർത്തി ഓതുമ്പോഴും അതിനെ സ്ഥിരപ്പെടുത്തുന്നു. രണ്ടാമത് നിർത്തി ഓതുമ്പോൾ കളയുകയും ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് അത് ഹാ ഉൽ അമീറിൻ്റെ സിലത്ത്, അതിനെ നീട്ടുന്നത്, അത് നീട്ടുക എന്നുള്ളത് ചേർത്തി ഓതുമ്പോൾ മാത്രമാണ്. നിർത്തി ഓതുമ്പോൾ, നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ അതിനെ കളയും. മൂന്നാമത്തത് നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന മദ്, ചേർത്തി ഓതുമ്പോൾ കളയുന്നത്, അത് തൻവീൻ ഫതഹ് ആയിക്കൊണ്ട്, അലിഫ് തൻവീൻ ആയിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മദ് നിലനിർത്തുകയും ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും മദ്ദുകളുടെ ഇനത്തിലെ ആദ്യത്തെ ഇനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്, മദ്ദു തബീഇ, മദ്ദുൽ അസലി, അടിസ്ഥാനപരമായ മദ്ദ്, തബീഇയായ സ്വതസിദ്ധമായ രീതിയിലുള്ള മദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിനെ രണ്ട് അലിഫിൻ്റെ കദറിൽ നീട്ടുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതാണ് അതിൻ്റെ തബീഇയായ മദ്ദിൻ്റെ തോത്. അത് എപ്പോഴൊക്കെയാണ് നമ്മൾ മദ്ദായിട്ട് നീട്ടുന്നത്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ നീട്ടാത്തത് തുടങ്ങിയ മൂന്നവസ്ഥകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മദ്ദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നീട്ടേണ്ടടുത്ത് നീട്ടുകയും നീട്ടാൻ പാടില്ലാത്തടത്ത് അല്ലെങ്കിൽ നീട്ടേണ്ടടുത്തില്ലാത്ത നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടുകയും അങ്ങനെ നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടിക്കൊണ്ട് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിൻ്റെ നിയമങ്ങളും എന്ന വിഷയത്തിൽ ഇന്നത്തെ തജ്വീദ് പഠനം എപ്പിസോഡ് അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.
4: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
5: പീസ് റേഡിയോ പുലരിവെട്ടം.
4: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
5: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
4: പകച്ചു നിൽക്കാനാകാതെ
5: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം,
4: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
5: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
4: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
5: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
4: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ,
5: പീസ് റേഡിയോ പുലരിവെട്ടം,
4: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم
7: وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ വദിയ അലി യമാനി പാരായണം ചെയ്ത സൂറത്തുൽ ഹാഖ, മആരിജ്, നൂഹ്, ജിൻ, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, അന്നബ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നാം കേട്ടത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
1: അധ്യായം 89, സൂറത്തുൽ ഫജർ, പ്രഭാതം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം.
2: വൽ ഫജ്ർ,
1: പ്രഭാതം തന്നെയാണ് സത്യം.
3: വചനം 2.
1: വലയാലിൻ, രാത്രികളും തന്നെയാണ്. അശ്ർ, 10.
2: വലയാലിൻ അശ്ർ,
1: 10 രാത്രികൾ തന്നെയാണ് സത്യം.
3: വചനം 3.
1: വശ്ശഫഇ, ഇരട്ട തന്നെയാണ്, ഇണയായത് തന്നെയാണ്. വൽവത്ർ, ഒറ്റയും.
2: വശ്ശഫഇ വൽവത്ർ,
1: ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം.
3: വചനം 4.
1: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യസ്, അത് ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ.
2: വല്ലൈലി ഇദാ യസ്,
1: രാത്രി അതു തന്നെയാണ് സത്യം, അത് ചരിച്ചുകൊണ്ടിരിക്കെ.
3: വചനം 5.
1: ഹൽ ഫീ ദാലിക, അതിലുണ്ടോ. ഖസമുൻ, സത്യം. ശപഥം. ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന്, കാര്യബോധം ഉള്ളവന്.
2: ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജ്ർ,
1: അതിൽ അഥവാ മേൽപ്പറഞ്ഞതിൽ കാര്യബോധമുള്ളവനു സത്യം അഥവാ സത്യത്തിനു വക ഉണ്ടോ.
4: ഉണ്ട്. സത്യമുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. ഒന്നാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതി മാറ്റങ്ങളും കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിലാണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടുകൂടി പൂർവസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെ കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിൻ്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നത്രേ. ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അന്നാണല്ലോ. അവയുടെ പിന്നിലുള്ള ചരിത്ര പ്രധാനങ്ങളായ മഹൽ സംഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടു വരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആ ദിവസങ്ങൾ ജാഹിലിയത്തിലും ഇസ്ലാമിലും ആദരണീയ ദിവസങ്ങളുമാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെക്കൊണ്ട് ആണയിടുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതു പോലും ആയിരിക്കുകയില്ലേ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും ആവുകയില്ല. പക്ഷേ തന്റെ ദേഹവും ധനവും കൊണ്ടുപോയിട്ട് അവയിൽ ഒന്നുപോലും മടക്കിക്കൊണ്ടുവരാത്ത അഥവാ ജീവനും ധനവും ബലിയർപ്പിച്ച മനുഷ്യനൊഴികെ, ഇരട്ടയും ഒറ്റയും അഥവാ ഇണയുള്ളതും ഇണയില്ലാത്തതും കൊണ്ടാണ് അടുത്ത രണ്ട് സത്യങ്ങൾ. രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരാത്ത എണ്ണങ്ങൾക്ക് ഇരട്ട അഥവാ ഷഫഅ എന്നും അല്ലാത്തതിനെ ഒറ്റ അഥവാ വത്ർ എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അല്ലാഹു മാത്രമേയുള്ളൂ. അവൻ്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു: അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിൻ്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ർ നമസ്കാരം ചെയ്യുവിൻ. ഒറ്റ കൊണ്ടുദ്ദേശ്യം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ർ നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശ്യം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളിൽ നിന്നും നാം രണ്ടു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, സയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം: സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവൻ്റെ സൃഷ്ടികളെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവൻ്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റയ്ക്കും നൽകിയ വിവരണം. അഞ്ചാമത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിൻ്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെ പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
3: വചനം 6.
1: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്,
2: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
1: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
3: വചനം 7.
1: ഇറോമ, അതായത് ഇറമിനെ കൊണ്ട്, ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ സ്തംഭത്തിൻ്റെതായ, അതായത് തൂണിൻ്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
3: വചനം 8.
1: അല്ലതീലം യുഹ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിത്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ നാടുകളിൽ, അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
3: വചനം 9.
1: വസമൂദ, സമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ, അസ്സഹ്ര, പാറ, ബിൽവാദ്, താഴ്വരയിൽ, താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
3: വചനം 10.
1: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും, ദിൽ ഔതാദ്, ആണികളുടെ ആളായ,
2: വഫിർഔന ദിൽ ഔതാദ്,
1: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
3: വചനം 11.
1: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ,
2: അല്ലദീന തഗൗ ഫിൽ ബിലാദ്.
1: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
3: വചനം 12.
1: ഫഅക്തറു ഫീഹ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
2: ഫഅക്തറു ഫീഹൽ ഫസാദ്,
1: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
3: വചനം 13.
1: ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക, നിന്റെ റബ്ബ്. സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി.
2: ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്,
1: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു.
3: വചനം 14.
1: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
1: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
4: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെ പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിന്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അള്ളാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8 വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് 9 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപ്പര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12 വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
0: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 1-14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
5: പീസ് റേഡിയോ, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഐക്കിലിയുടെ സൂറത്തു സൽസലയുടെയും സൂറത്തു ഖാരിഅയുടെയും പാരായണവും മദീന മസ്ജിദിൽ ഇശ നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫിയുടെ സൂറ വാഖിഅ 1 മുതൽ 56 വരെ വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുന്നത്.

0: മാഷാല്ലാ, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മക്ക മദീന മസ്ജിദുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ പാരായണം.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ പഠനം ഒരു അധ്യാപകനിൽ നിന്നായാലോ അത്രത്തോളം സരളവും എളുപ്പവുമായ മാർഗത്തിൽ ഒരധ്യാപകനിൽ നിന്ന് ഖുർആൻ കേൾക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം പഠിക്കാനുള്ള അവസരമാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ സൂറ ആലു ഇമ്രാൻ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്വനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ذاتك ضعفا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنا وجدناه صابرا نعم العبد إنه أواب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 44-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, വഖുദ്, നീ എടുക്കുകയും ചെയ്യുക. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയോടാണ് ഈ നിർദ്ദേശം. ബിയദിക, നിന്റെ കയ്യിൽ, അതായത് കൈകൊണ്ട്. ദ്യഗ്സൻ, ഒരു പിടി പുല്ല് അല്ലെങ്കിൽ വാസന ചെടി. ഫദ്രിബ് ബിഹി, എന്നിട്ട് അതുകൊണ്ട് അടിക്കുക. വലാ തഹ്നസ്, നീ ശബദം ലംഘിക്കരുത് അല്ലെങ്കിൽ തെറ്റു ചെയ്യരുത്. ഇന്ന, നിശ്ചയമായും ഞാൻ, വജദ്നാഹു, അദ്ദേഹത്തെ കണ്ടെത്തി. സ്വാബിറ, ക്ഷമിക്കുന്നവനായിട്ട്. നിഅമ, വളരെ നന്നായിട്ടുണ്ട്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അവൻ. അവ്വാബ്, മടക്കക്കാരനാണ്, വളരെ മടക്കമുള്ളവനാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചതെന്ന്, അതാണ് ഈ വചനത്തിനും ഇതിനു മുമ്പുള്ള വചനത്തിനും അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു പറയുന്നു, നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിൽ എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് അടിക്കുകയും ശബദം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. നിശ്ചയമായും അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായി നാം കണ്ടെത്തിയിരിക്കുന്നു. വളരെ നല്ല അടിയാൻ, നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള, അതായത് പശ്ചാത്തപിക്കുന്ന ആളാകുന്നു. അതാണ് ഈ വചനത്തിൽ, അതായത് 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. വക്കാന അലൈഹിസ്സലാം ഹലഫ അൻ യദ്രിബ ഇംറഅതഹു മിഅത സൗത്തിൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റിന്റെ പേരിൽ തന്റെ ഭാര്യയെ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ, അപ്പൊ അല്ലാഹ് കൽപ്പിച്ചു ആ ഒരു ശപഥം, അത് പാടില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ഒരു ശബ്ദമായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു, കുറച്ച് ചുള്ളിത്തണ്ട്, അഥവാ വളരെ ബലം കുറഞ്ഞ തണ്ട് എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പുല്ല് എടുക്കാൻ. വഹുവ, അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഫ അമറല്ലാഹു, ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ യഷ്തമിലു അലാ മിഅത്തി ഊദിൻ സിഗാർ, ആ ചുള്ളിത്തണ്ടിൽ 100 കഷ്ണങ്ങളുണ്ടായിരിക്കണം. വയദ്രിബു ബിഹ ദുർബത്തൻ വാഹിദ, എന്നിട്ട് ഒരൊറ്റ അടി അതുകൊണ്ട് അടിക്കാൻ. എന്ന് പറഞ്ഞാൽ ആ ശബദം നിറവേറ്റണം, പക്ഷേ അതുകൊണ്ട് തന്റെ ഭാര്യയ്ക്ക് പ്രയാസം നേരിടാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണിത്. സാധാരണഗതിയിൽ തന്റെ സഹധർമ്മിണികളെ മർദ്ദിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഇങ്ങനെ പ്രഹരിക്കാനോ ഉള്ള അംഗീകാരമോ അനുവാദമോ അല്ല ഈ വചനം എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന കാര്യമാണ് തൻ്റെ ഇണകളോട് നല്ല നിലക്ക് സഹവർത്തിത്വം കാണിക്കണം, അവരുമായി നല്ല നിലക്ക് സഹവസിക്കണം എന്ന കാര്യം. ഖുർആനും ഹദീസും ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ സംഭവം അന്ന് അയ്യൂബിനെവിടെ കാലത്തുണ്ടായ സംഭവം മാത്രമാണ്. അതാകട്ടെ, അദ്ദേഹത്തെ ചെയ്ത ആ ശപഥം നിറവേറ്റാൻ വേണ്ടി വളരെ ലഘൂകരിച്ചുകൊണ്ട് അള്ളാഹു ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അത് ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് ഒരു അടി അടിക്കാനാണ് നിർദ്ദേശം. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഖാലൽ മുഫസ്സിറൂന, വകാന ഫീ മർദിഹി വദുർരിഹി ഖദ് ഗളിബ അലാ സൗജതിഹി ഫീ ബഅദിൽ ഉമൂരി, രോഗിയായിരിക്കെ, പ്രയാസത്തിൽ അകപ്പെട്ട ആളായിരിക്കെ, തന്റെ ഭാര്യയുടെ ചില പ്രവർത്തനങ്ങളിൽ കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ശബദം ചെയ്തു. ഫഹലഫ, അദ്ദേഹം ശബദം ചെയ്തത് ലഇൻ ഷഫാഹുല്ലാഹു ലയദ്രിബൻ യദ്രിബുൻ യദ്രിബന്നഹ മിഅത ജൽദ, അള്ളാഹു തന്റെ രോഗം ഭേദമാക്കിയാൽ തന്റെ ഇണയെ 100 അടി അടിക്കുമെന്നാണ് ശബ്ദം ചെയ്തത്. ഫലമ്മാ ഷഫാഹുല്ലാഹു, അള്ളാഹു ഭേദമാക്കിയപ്പോൾ, വകാനത്ത് ഇമ്റഅത്തുഹു സ്വാലിഹത്തൻ മുഹ്സിനത്തൻ ഇലൈഹി റഹിമഹല്ലാഹു വറഹിമഹു, അദ്ദേഹത്തിന്റെ രോഗം ഭേദമായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാകട്ടെ നല്ലവളായ നല്ല ഒരു സ്ത്രീയായിരുന്നു, അദ്ദേഹത്തോട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഒരു സ്ത്രീയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും കാരുണ്യം കാണിച്ചു. ഫഅഫ്താഹു അയ്യദ്രിബഹ ബിദിഗ്സിൻ ഫീഹി മിഅതു ശംറാഖിൻ ദർബതൻ വാഹിദതൻ. അങ്ങനെ അദ്ദേഹത്തിന് ശബ്ദം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് 1 അടി അടിക്കാൻ വേണ്ടി. അതാണ് ആ വചനത്തിൽ പറയുന്നത്. ഇബ്നു കസീർ റഹിമഹു പറയുന്നു, വഖദ് ഇസ്തദല്ല കസീറു മിനൽ ഫുഖഹാ ബിഹാദിഹിൽ ആയ അൽ കരീമ അലാ മസാഇലിൻ ഫിൽ അയ്മാനി വഗൈരിഹ ഫഅഖദൂഹ ബിമുഖ്തലാഹ വമനഅത് ത്വായിഫത്തുൻ ഉഖ്റാ മിനൽ ഫുഖഹാ മിൻ ദാലിക് വഖാലു ലം യസ്ബുത് അന്നൽ കഫാറ കാനത്ത് മശ്റൂഅത്തൻ ഫി ശറഇ അയ്യൂബ് അലൈഹിസ്സലാം ഫലിദാലിക റഖസ ലഹു ഫി ദാലിക് وقد أغنى الله هذه الأمة بالكفارة والله أعلم بالصواب. الله سبحانه وتعالى അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പറഞ്ഞത് ആ സത്യലംഘനത്തിനുള്ള പ്രായച്ചിത്തം എന്ന നിലക്ക്, അല്ലെങ്കിൽ അതിന് പകരമായി ചെയ്യാൻ അന്നത്തെ ശരീഅത്തിൽ നിയമമില്ലാത്തത് കൊണ്ടാണ്. 100 ചുള്ളിത്തണ്ടുകളെടുത്തുകൊണ്ട് അവരെ അടിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഈ ഉമ്മത്തീങ്ങൾക്ക് അള്ളാഹു അതിൽ ലഘൂകരണം വരുത്തി. എന്നിട്ട് സത്യലംഘനത്തിന് എന്താണ് പ്രതിവിധിയെന്നും അള്ളാഹു പഠിപ്പിച്ചു. അത് സൂറത്തുൽ മാഇദയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശബ്ദം ചെയ്ത് അത് ലംഘിച്ചാൽ അതിന് പ്രതിവിധി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സുമ്മ യുസ്നില്ലാഹു തആല അലാ അയ്യൂബ് അലൈഹിസ്സലാം ഫയഖൂൽ, പിന്നെ അള്ളാഹു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതെന്താണ്? തീർച്ചയായും നാം അദ്ദേഹത്തെ ക്ഷമാലുവായിട്ട് കണ്ടു, ക്ഷമിക്കുന്ന ആളായിട്ട് കണ്ടു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ആ അടിമ അദ്ദേഹം എത്ര നല്ല ആളാകുന്നു, അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു. ഫസ്വബുറു അസ്വബുറു മഅ്ശറൽ മുബ്തലീൻ فَمَا أُعْتِيَ أَحْدٌ عَطَاءً خَيْرًا وَأَوْسَعَ مِنَ الصَّبِرِ. ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ക്ഷമിക്കാനുള്ള കഴിവ്. അതിനേക്കാൾ വലിയൊരു ഖൈറ് നൽകപ്പെട്ടിട്ടില്ല ഒരാളും. സൂറത്തു സുമറിലെ 10-ാമത്തെ വചനത്തിൽ കാണാം, إِنَّمَا يُوَفَّى الصَّابِرُونَ أَجْرَهُم بِغَيْرِ حِسَابٍ. തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. എന്നാൽ ക്ഷമാലുക്കൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അവർ അതുവഴി നേടിയെടുക്കും എന്നർത്ഥം. യഖൂൽ ബഅദു സലഫ് മാ മിൻ അമലിൻ സ്വാലിഹിൻ ഇല്ലാ വഅജ്റുഹു മഅലൂമുൻ അൽഹസനത്തു ബിഅശ്രി അംസാലിഹ ഇല്ലാ സബ്ർ. ഏതൊരു സൽപ്രവർത്തനമാകട്ടെ അതിന് 10 മടങ്ങ് പ്രതിഫലമാണ് നൽകപ്പെടുക. അത് അറിയപ്പെട്ട കാര്യമാകുന്നു. പക്ഷേ ക്ഷമ അങ്ങനെയല്ല. ഫഇന്നല്ലാഹു തആല ഖാൽ, കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. ഖാൽ കൽമാഇൽ മുൻഹമിർ ലാ തുഹ്സാ ഖത്റതുഹു, ഏതുപോലെ ഒരു കോരിച്ചൊറിയുന്ന വെള്ളത്തെപ്പോലെ അതിൻ്റെ ഓരോ തുള്ളികളും എണ്ണുക എന്നത് അസാധ്യമാകുന്നു. ആ നിലക്ക് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നു. അള്ളാഹു ക്ഷമയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരിൽ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് ഒരു വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ക്ഷമ എന്ന് പറയുമ്പോൾ 3 തരത്തിൽ അത് കാണാം. 1, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ തീർച്ചയായും ക്ഷമ ഏറെ അനിവാര്യമായ കാര്യമാകുന്നു. ക്ഷമയുള്ളവർക്കാണ് ഇബാദാത്തുകളിൽ നിഷ്ഠയോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നത് അതും അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാകുന്നു. മറ്റൊന്ന് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യുക എന്നതും വിശ്വാസികളായ ആളുകൾക്ക് കഴിയുന്ന കാര്യമാകുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും അത് വർജിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതും ക്ഷമിക്കുന്ന ആളുകൾക്ക് മാത്രമാകുന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം അത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് 44-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി 45-ാമത്തെ വചനം. വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. വദ്കുർ, ഓർക്കുക. ഇബാദന, നമ്മുടെ അടിയാന്മാരെ. ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ്, ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും. ഉലിൽ ഐദി, കൈകൾ അഥവാ കരബലം ഉള്ള. വൽ അബ്സാർ, കണ്ണുകളും അതായത് കാഴ്ചകളും ദീർഘദൃഷ്ടിയും ഉള്ള. മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, ഈ പ്രവാചകന്മാരെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. നമ്മുടെ അടിയാന്മാരെയും അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള അഥവാ കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ അൻ ഫദാഇൽ ഇബാദിഹി അൽ മുർസലീൻ വ അംബിയാഇഹി അൽ ആബിദീൻ. അല്ലാഹു ശ്രേഷ്ഠവാന്മാരായ തൻ്റെ പ്രവാചകന്മാരുടെ അവരെക്കുറിച്ച് അല്ലാഹു അറിയിക്കുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരെക്കുറിച്ച്, അതാണ് ഈ വചനത്തിൽ പറഞ്ഞ കാര്യം. യഅനി ബിദാലിക്കൽ അമലി സ്വാലിഹി വൽ ഇൽമി നാഫിഇ വൽ ഖുവ്വത്തി ഫിൽ ഇബാദത്തി വൽ ബസീറത്തി നാഫിദ. എന്തുകൊണ്ടാണ് അല്ലാഹു അവരെക്കുറിച്ച് ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് പറഞ്ഞത്? സൽപ്രവർത്തനങ്ങളിൽ അവർ നിരതരായിരുന്നു, ഇബാദത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ ശക്തന്മാരായിരുന്നു, അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരായിരുന്നു. സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട മഹത്തായ ഗുണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഇബാദത്തിൽ നിഷ്ഠയുണ്ടാവുക എന്നത് അല്ലേ. ഇബാദത്തുകളിൽ നിഷ്ഠ പുലർത്തുക എന്നത്, ശക്തി സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലഭിക്കുന്നൊരു കാര്യമാകുന്നു. പലപ്പോഴും കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യും, പിന്നെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും, അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ കണിശതയോടുകൂടി കൃത്യതയോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിച്ച ആളുകൾ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളമായ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നത്, ഉപകാരപ്രദമായ പ്രവർത്തനത്തിൽ അതിനുവേണ്ടി സമയം കാണുക എന്നത്, അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവിന് വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം മാർഗങ്ങളുണ്ട് അറിവ് തേടാൻ, അറിവ് നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് ധാരാളമായ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ച് അതൊക്കെ കൃത്യമായി കേൾക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ, ഇസ്ലാമികമായി ധാരാളം അറിവ് സ്വായത്തമാക്കാൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ ധാരാളമായി ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒക്കെയുള്ള അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഖാല അലി ഇബ്നു അബീ ത്വൽഹ വ അൻ ഇബ്നു അബ്ബാസ് ഉലിൽ ഐദി. മഹാന്മാരായ മുഫസ്സിറീങ്ങൾ പറയുന്നു, എന്താണ് ഉലിൽ ഐദി എന്ന് പറഞ്ഞാൽ? കൈയുള്ളവർ, കൈ കരുത്തുള്ളവർ എന്ന് പറഞ്ഞാൽ, അതായത് യഖൂലു ഉലിൽ ഖുവ, ശക്തിയുള്ളവർ എന്നതാണ്. വൽ അബ്സാർ, യഖൂലു അൽ ഫിഖ് ഫിദ്ദീൻ. ഈ പറഞ്ഞ മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ദീനിൽ അവഗാഹം ഉള്ളവർ എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യം. വഖാല മുജാഹിദ് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഉലിൽ ഐദി യഅനി അൽ ഖുവത്ത് ഫീ ത്വാഅത്തില്ലാഹി തആല, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ശക്തിയോടുകൂടി നിലകൊള്ളുന്നവർ. വൽ അബ്സാർ യഅനി അൽ ബസറു ഫിൽ ഹഖി, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ദൃഷ്ടി ഉണ്ടാവുക എന്നതാകുന്നു. വഖാല ഖതാദ വസ്സുദ്ദി റഹ്മഹുമുല്ലാ, മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഉഅ്തു ഖുവത്തൻ ഫിൽ ഇബാദ വബസീറം ഫിദ്ദീനി, ആ പ്രവാചകന്മാർ ഇബാദത്തിൽ ശക്തി നൽകപ്പെട്ടവരായിരുന്നു, ദീനിൽ ആഴത്തിൽ അറിവ് നൽകപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ ദീനിൽ ഉൾക്കാഴ്ച നൽകപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മ പറയുന്നു, അസ്സനാഉ അലാ ഇബ്രാഹീം വ ഇസ്ഹാഖ് വ യാഖൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാരെ അല്ലാഹു പുകഴ്ത്തി പറയുകയാകുന്നു ഇത്. ഏത് കാര്യത്തിൽ? ബി അന്നഹും അസ്ഹാബു ഖുവത്തിൻ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ ശക്തന്മാരായിരുന്നു. വ ബസീറത്തുൻ ഫീ ദീനില്ലാ, അല്ലാഹുവിന് ദീനിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അന്നഹു യംബഗി ദിക്റു അഹ്ലിൽ ഖൈർ ബിസ്സനാഇ ലിഅന്ന ഫീ ദാലിക ഫാഇദതൈനി, അങ്ങനെയുള്ള മഹത്തുക്കളെ പുകഴ്ത്തി പറയൽ അത് അനുയോജ്യമായ കാര്യമാകുന്നു. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണെങ്കിലും അല്ലേ, മഹാന്മാരായ ആളുകളെക്കുറിച്ച്, പണ്ഡിതന്മാരെക്കുറിച്ച്, മഹത്തുക്കളെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയൽ അത് ഗുണകരമായ കാര്യമാകുന്നു. അതൊന്ന് രണ്ട് കാര്യം അതുകൊണ്ടുണ്ട്. ഒന്ന്, ഇഹ്യാഉ ദിക്രി ഹാഉലാഇ ലി യതബയ്യന ഫദ്ലുഹും വയുദ്ആ ലഹും, ഒന്ന് ആ ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തലാണത്, ആ മഹത്വക്കളുടെ മഹത്വം അത് ഓർമ്മ നിലനിർത്തൽ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇത് കാരണമായി തീരും. മറ്റൊന്ന്, വൽ ഇഖ്തിദാഉ ബിഹിം വത്തിബാഇഹിം ഫീമാ ഹും അലൈഹി മിമ്മസ്തഹഖൂ ബിഹി അസ്സനാഉ, മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അനുസ്മരിക്കുമ്പോൾ ആ ആളുകളുടെ മാർഗം അവലംബിക്കാൻ, അവർ ജീവിച്ച രൂപത്തിൽ ജീവിക്കാൻ, അവരുടെ സന്മാർഗത്തെ പിൻപറ്റാൻ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറും. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞ 45-ാമത്തെ ആയത്തിൽ, വദ്കുർ ഇബാദന ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദീ വൽ അബ്സാർ, നമ്മുടെ അടിയാന്മാരെയും, അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള, അതായത് കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇവിടെ ഈ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഈ പരാമർശത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കും ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കണിശമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആ കാര്യങ്ങളിൽ ഇബാദത്തുകളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിപ്പിക്കണം, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്. അപ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വളരെ ശക്തമായ നിലപാട് ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക, നിർവഹിക്കാൻ സാധിക്കുക. അറിവില്ലാതെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ചടങ്ങായിട്ട് മാത്രം അവശേഷിക്കും. നമ്മൾ നിർവഹിക്കുന്ന 5 നേരം നിർവഹിക്കുന്ന നമസ്കാരം തന്നെ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ കൃത്യമായ അതിൻ്റെ അന്തസ്സത്തെക്കുറിച്ച്, ആ കർമ്മത്തിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചും, നമ്മൾ നിർവഹിക്കുന്ന ആ കർമ്മത്തിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ളവരാണെങ്കിൽ അത് കണിശതയോടുകൂടി നിർവഹിക്കാൻ, ഖുവത്തോടുകൂടി നിർവഹിക്കാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഏതൊരു പ്രശ്നത്തിലും ആ പ്രശ്നത്തെ നല്ല നിലക്ക് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നല്ല ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നത്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ. അങ്ങനെ ധാരണയുണ്ടാകണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയപ്പെട്ട വിശേഷണങ്ങൾക്ക് നമ്മളും അർഹരായിട്ട് മാറും. ഉലിൽ ഐദീ വൽ അബ്സാർ, കൈകരുത്തും കാഴ്ചപ്പാടും ഉള്ളവർ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ആ മഹത്വത്തിന് നമ്മെയും അർഹരാക്കുമാറാകട്ടെ. ആ പ്രവാചകന്മാരെ മാതൃകായോഗ്യ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങളാണ് നാം പഠിച്ചത്. കർമ്മധീരതയും ഉൾക്കാഴ്ചയുമുള്ള പ്രവാചകന്മാർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ്.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുള്ള സൗകര്യത്തിന് പാരായണം സെറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് മനഃപ്പാഠം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഉസ്മാനി പ്രിന്റിൽ 476 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 476-ാമത്തെ പേജിൻ്റെ പാരായണമാണ് മനപ്പാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കാനുള്ള പഠനമാണ് ഇനി നാം കേൾക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 25-ാം വചനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ്സിലെടുക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇന്ന് 25-ാമത്തെ ആയത്ത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വബശ്ശിരില്ലദീന ആമനു, വബശ്ശിരി, ഷീൻ എന്ന അക്ഷരത്തെ പരത്തി ഉച്ചരിക്കണം. ഷ, ഷി, ഷു, അഷ്, വബശ്ശിരി. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വഅമിലു, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വഅമിലു സ്വാലിഹാത്തി, സാദ്, ഹ, ഈ രണ്ടക്ഷരങ്ങളും ഇവിടെ ശ്രദ്ധിക്കണം. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുപോലെ ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഹ അസ്സാലിഹാത്തി. അന്ന ലഹും, നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. അന്ന ലഹും ജന്നാത്തിൻ, നൂന്ന് ശബ്ദ് ഇവിടെയും മണിക്കണം. ജന്നാത്തിൻ തജിരി, തിൻ തജിരി, തൻവീന് ശേഷം ത, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ജന്നാത്തിൻ തജിരി, ഇങ്ങനെ ഇഖ്ഫാ ബിഗുന്ന. തജിരി, ജീമിനെ കലക്കല ചെയ്യണം. മിൻ തഹ്തിഹൽ, മിൻ ത, സാക്കിന നൂന് ശേഷം ത ആണ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻ തഹ്തിഹൽ, തഹ്തിഹൽ അൻഹാറു, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ എന്ന് വായിക്കരുത്, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ. കുല്ലമ റുസിഖു, റുസിഖു, റുസിഖു, കുല്ലമ റുസിഖു മിൻഹ, മിൻ തമറത്തിൻ, സാക്കിന നൂന് ശേഷം ത ആണ്, മിൻ ത, അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. സമറത്ത് ഫാഇന് പകരം സീന്, ഫാ എന്ന അക്ഷരത്തിന് പകരം സീനാക്കി ഉച്ചരിക്കരുത്. മിൻ സമറത്തല്ല, മിൻ ഫമറത്തിൻ. ഫമറത്തിൻ റിസ്ഖ, തൻവീന് ശേഷം റാ, ഫമറത്തിൻ റിസ്ഖ എന്നല്ല, ഫമറത്തിൻ റിസ്ഖ, റിസ്ഖ, റി ആയി ഉച്ചരിക്കരുത്, റി, റിസ്ഖ. റിസ്ഖൻ ഖാലു, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീന് ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. റിസ്ഖൻ ഖാലു, ഖാലു ഹാദല്ലദി റുസിഖന, റുസിഖ്, ദമ്മ, കസ്ര, സുക്കൂന്, റുസിഖ്, റുസിഖ്, റുസിഖ്ന എന്ന് പറയരുത്, റുസിഖ്ന എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. റുസിഖ്, റുസിഖ്ന. മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഇലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ബാഇനെ ഖൽഖല ചെയ്യണം. ഖബ്ലു, ഖബ്ലു. വഉതു, വഉതു, വഉതു ബിഹി, വഉതു ബിഹി എന്ന് അധികം ആളുകളും പറയും. വഉതു ബിഹാണ്, ഹംസക്ക് ദമ്മാണ്. വഉതു ബിഹി മുതശാബിഹ, മുതശാബിഹ. വലഹും ഫീഹ, വലഹും, സാക്കിന മീം ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വലഹും ഫീഹ, ഫീഹ അസ്വാജുൻ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഫീഹ അസ്വാജുൻ, അസ്വാജുൻ മുതഹറ, അസ്വാജുൻ, തൻവീൻ ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്വാജുൻ മുതഹറ, മുത, ത, അതുപോലെ ഹ, ഇതെല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്ബാഖ്, മുതഹറ, മുതഹറ, മുതഹറതും വഹും, തൻവീന് ശേഷം വ, ഇത് ഗംബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മുതഹറതും വഹും, വഹും ഫീഹ, ഇവിടെയും സാക്കിന മീമിന് ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായി മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വഹും ഫീഹ, വഹും ഫീഹ ഖാലിദൂൻ, ഖാലിദൂൻ, ഖാലിദൂൻ. അവസാനത്തിൽ മദ്ദ് ആരദുൽ സുക്കൂൻ. ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തജ്വീദ് നിയമങ്ങളനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 25-ാം വചനമാണ് ഇപ്പോൾ ബഹുമാനായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമുക്ക് ക്ലാസ് എടുത്ത് നൽകിയത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ക്വാറികളുടെ പാരായണം ശ്രദ്ധിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന കിഡ്സ് ടൈം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അല്ലൈൽ, സൂറത്തു അല്ലോഹ, സൂറത്തു അഷ്ഷർഹ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കിഡ്സ് ടൈം. ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് ആണ് ഇന്നത്തെ കുരുന്നുഖാരികളുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 13 ആണ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫിയിലൂടെ പാരായണം നിർവഹിക്കുന്നത്.

آخر فسوف يعلمون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
0: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യ സഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു, അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ, അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം സൂറ അബസ പന്ത്രണ്ട് മുതൽ 42 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്ത് അബസ നമ്മൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ബാക്കി ഭാഗം നോക്കാം. കല്ല ഇന്നഹാത്ത ദിക്കറവലല്ലോ നമ്മൾ ഇനി ബാക്കി നോക്കാം. അഅ്ദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: أكفر.
1: قتل الإنسان ما أكفره.
0: من أي شيء خلق؟

0: قافان وحدائق اندري
1: وحدائق عُلبا.
0: غاو انت نشد تشركه.

0: كفرت الفجر.
1: أولئك هم الكفرة الفجرة.
2: ആ എന്നുള്ള ശബ്ദം പുറത്തേക്ക് വരണം. ഈ സൂറത്തിൽ ഒരുപാട് ആയത്തുകളുണ്ട് അങ്ങനെ. ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ.
1: ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ.
2: ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
4: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോക പ്രസിദ്ധരായ ഖുർആൻ ഖാരിങ്ങളുടെ ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണമാണ് തൻസീൽ പരിപാടിയിലൂടെ ഓരോ ദിവസത്തിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാരായണം ചെയ്യുന്ന അധ്യായം സൂറത്തുൽ ഖസസ് 51 മുതൽ സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം, സൂറത്തുൽ ലുഖ്മാൻ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാരി സഅദുൽ ആമി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد